ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട് അതാ.

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടൂ, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാൻ
0: അറിയില്ല. പ്ലീസ് പാടൂ, പ്ലീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ, പ്രത്യേക പരിപാടി 1-ാം ഭാഗം. നിർവഹണം രാഹുൽ ദേവ് ആർ കെ.
1: നമസ്കാരം.
2: ചേട്ടന്റെ പേരെന്താ?
1: എൻ്റെ പേര് ലൂയിസ്.
2: ചേട്ടൻ എങ്ങനെ പാരമ്പര്യമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നതാണ്?
1: പാരമ്പര്യം, ഞാനെൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 9 വർഷത്തോളം മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒരു വർഷം ഇപ്പം എന്താ തൊഴിലായിട്ട് വർക്ക് ചെയ്യുന്നത്.
2: ചേട്ടാ, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞില്ല, അത് അതിന് ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
1: ട്രോളിംഗ് നിരോധനം ഇത് നല്ലതാണ്. കാരണം ഈ സമയത്താണ് നമ്മൾ മത്സ്യങ്ങൾ മുട്ടയിടാനായിട്ട് കരയിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വൻകിട ബോട്ടുകൾ മിനി ഫിഷിംഗ് എന്ന് പറയും, അത് വലിയ നെറ്റിട്ട് അടിയിൽ വലിക്കുമ്പോൾ ഈ നമ്മുടെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ സമയങ്ങളിൽ അങ്ങനെ വലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിൽക്കും.
2: ചേട്ടാ, അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
1: നമ്മളുടെ ഈ ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയത്തുണ്ടായില്ല. കാരണം ഈ സമയത്താണ് അവർക്ക് കുറഞ്ഞ പണി കിട്ടുന്നത്, നമ്മളുടെ ഈ ചെറുകിട വള്ളക്കാർക്കാണ് കിട്ടുന്നത്. കാരണം ഈ വൻകിട ബോട്ടുകൾ പടിഞ്ഞാറ് വലിക്കുന്ന ഈ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് കിടന്ന് വലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തീരങ്ങളിലേക്ക് മത്സ്യങ്ങൾ വരാത്തത്. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ബോട്ടുകാരെല്ലാം ട്രോളിങ്ങായി കരയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾ പടിഞ്ഞാറിന് കരയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ ഉള്ള ചെറുകിട വള്ളങ്ങൾക്ക് പണികളുടെ സമയമാണ്. മത്സ്യങ്ങൾ അതിനെ സീസൺ പണി എന്നാണ് പറയുന്നത്. 45 ദിവസം ഞങ്ങൾക്ക് സീസൺ പണിയാണ്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടുന്ന മാസമാണ് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ വരെ.
2: എന്നിട്ട് ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും സഹായം തന്നിട്ടുണ്ടോ അവർ?
1: നമുക്ക് ഈ സമയത്ത് ഗവൺമെൻറ് കയ്യിൽ നിന്ന് അങ്ങനെ സഹായങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഈ കാലവർഷക്കെടുതി വരുമ്പോൾ ഞങ്ങൾക്ക് പണിക്ക് പോകാറില്ല. പക്ഷേ അതിനുള്ള ആനുകൂല്യങ്ങൾ മുൻപത്തെ സർക്കാർ ഒരു

0: പണിക്ക് പോകാത്ത ദിവസങ്ങളിൽ ഒരു 200 രൂപ വെച്ചിട്ട് കഴിഞ്ഞ വർഷം തന്നിരുന്നു. അതിന് മുന്നേന്നും ഇല്ല, ഇപ്പോഴും ഇല്ല.
1: ചിലപ്പോൾ കഴിഞ്ഞ വർഷം ട്രോളിങ് എന്തായാലും ഉണ്ടായിരുന്നല്ലോ, അതും വെച്ച് നോക്കുമ്പോൾ മത്സ്യം കൂടിയിട്ടുണ്ടെന്നാണോ അതോ കുറഞ്ഞാണോ അഭിപ്രായം?
0: മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ട്രോളിങ്ങിൽ നമുക്ക് മത്സ്യം കിട്ടിയത് ജൂലൈ പകുതിയോടെയാണ്. ഇതിപ്പോൾ ജൂൺ ആയതേ ഉള്ളൂ, ജൂൺ പകുതി ആയിട്ടേ ഉള്ളൂ. ഈ മാസം അവസാനം മീനിൻ്റെ ലഭ്യത കൂടുതലായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാത്തരം മത്സ്യങ്ങൾ കിട്ടി, ഇവിടെ കുറഞ്ഞ അളവിലാണെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് മഴ കൂടി അടിക്കുകയാണെങ്കിൽ, മഴ നന്നായിട്ട് കടലിൽ പെയ്യുകയാണെങ്കിൽ പണി നടക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്.
1: ചിലപ്പം മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാ, എത്ര ദിവസമാണോ അതോ മണിക്കൂറുകളാണോ?
0: ഇവിടെ പോകുന്നത് വെളുപ്പിനെ 5 മണിയാകുമ്പോഴാണ് പോകുന്നത്. അന്നു തന്നെ കയറും. അതായത് മീനിൻ്റെ ലഭ്യത അനുസരിച്ചാണ്. ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മീൻ കാണും, അധികം ദൂരെയൊന്നും ആയിരിക്കില്ല മീൻ, അപ്പോൾ പെട്ടെന്ന് കയറും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇപ്പോൾ നമ്മളുടെ കാലാവസ്ഥ അറിയാലോ, ഈ സമയത്തെന്ന് പറഞ്ഞാൽ കാറ്റും കോളൊക്കെ വരുന്ന ഒരു സമയം. കാറ്റും കോളൊക്കെ വന്നാൽ പെട്ടെന്ന് കയറും, വല അടിക്കാൻ പറ്റില്ല. അതേസമയം ഇല്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ ഒരു മാക്സിമം ഒരു 12:30, 3 മണി വരെയൊക്കെ നമ്മൾ നോക്കും, എന്നിട്ടാണ് പിന്നെ കയറുന്നത്. ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരും, ചിലപ്പോൾ മീൻ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഈ ഏറ്റവറക്കമൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കും.
2: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
2: എൻ്റെ പേര് പൊന്നാനെന്ന് വിളിക്കും.
1: ചേട്ടൻ ഇവിടെ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളിയാണോ?
2: ആ, മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ഒരു തൊഴിലാളിയായിട്ട് നിൽക്കണ, അനുബന്ധ തൊഴിലാളിയായിട്ട് ഇവിടെ നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് വന്നിരിക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്നറിയാം? മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ മുട്ടയിടുന്ന ഒരു അവസരമാണ്. അതായത് മറ്റു മത്സ്യങ്ങൾ, അയിലചാള എന്നുള്ളതല്ല, മറ്റു മത്സ്യങ്ങൾ, അതിൻ്റെ ലഭ്യത ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഈ മിനി ഫിഷിംഗ് എന്നും പറഞ്ഞ് ചെറിയ അറ്റത്ത് ഫിഷ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ ഫിഷ് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മത്സ്യത്തിൻ്റെ ഈ മേഖല ശൂന്യമായി പോകാൻ പോകുന്നൊരു രീതിയിലേക്ക് വരിക. അതിന് വേണ്ടപ്പെട്ട അധികാരികൾ, മത്സ്യബന്ധന മേഖലയിലുള്ള വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.
1: അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ അത് നല്ല
2: നിരോധനം എന്ന് പറഞ്ഞത് നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് വെച്ചെന്നാൽ അത് മത്സ്യങ്ങൾ മുട്ടയിടുന്ന പല വിധത്തിലാണ്. വേളൂരി മറ്റുള്ള പൊടിത്തരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഇത് ഈ ചെറിയ വള്ളങ്ങൾ കിടന്ന് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലിൻ്റെ അരികിൽ അരികത്ത് വന്നിരുന്നാണ് ഈ മുട്ടകൾ വിരിയിക്കുന്നത്. ആ സമയത്താണ് അതിനെ നശിപ്പിച്ച് കളയുന്നത്. അത് നശിപ്പിച്ച് കളഞ്ഞിട്ടും പിന്നെ പറഞ്ഞ് ഞങ്ങൾ നിത്യദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ആദ്യം തന്നെ ഇത് ബോധവൽക്കരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം അത്. അത് കൂടാതെ ഉണ്ട് ഈ ട്രോളിംഗ് നിരോധനം മേഖല വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാണ്. ആ സമയത്ത് നമുക്ക് മത്സ്യം ലഭിക്കുന്നെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെങ്കിൽ അത് അതിനേക്കാൾ ഉപരിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നിരോധനം അതും വേണം. ഇതിനൊരു തീരുമാനം ഈ വേണ്ടപ്പെട്ട അധികാരികളുടെ നിങ്ങൾ അറിയിക്കുക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക, കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: എൻ്റെ ട്രോളിങ് എത്ര ദിവസം നീണ്ടു നിൽക്കണമെന്നാണ് അഭിപ്രായം?
2: ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 3 മാസം നീണ്ടു നിന്നാൽ അത്രയും നല്ലതാണ്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഓഗസ്റ്റ് പൂർണ്ണമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ 3 മാസം നിരോധനം കൊണ്ട് മത്സ്യമേഖല ശരിക്കും ഒരു ഇതിലേക്ക് വരും. അത് അപ്പോഴത്തേക്കും അതിനൊരു സാമ്പത്തിക മേഖലയിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു വഞ്ചതയാണ്. ഇത് ഈ ചെറിയ വള്ളത്തിൽ ഫിഷ് ചെയ്യുന്നത് ഇവർ തന്നെ ഇരിക്കുന്ന കൊമ്പ് വെട്ടി മറിക്കുന്ന ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതായത് ഒരു മരത്തിൽ കയറിയിട്ട് തന്നെത്താനെ കൊമ്പ് വെട്ടി മുറിച്ച് താഴെടുന്നതിന് തുല്യമാണ് ആ പ്രവൃത്തി. തൽക്കാല ആശ്വാസമാണെങ്കിൽ പോലും അതുകൊണ്ട് ഒത്തിരി മത്സ്യക്കുഞ്ഞുങ്ങളും നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുക. നിങ്ങളിതിനെപ്പറ്റി പഠിക്കുക, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക, ഇതിനായിട്ട് നിങ്ങളൊരുങ്ങുക. ഇത്രമാത്രമേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ മത്സ്യബന്ധന മേഖലയെന്നും പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീമിലേക്ക് ഇത് ശ്രദ്ധ ചെലുത്തിയിട്ട് ഇതിനൊരു പരിഹാരം കാണുക, അല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാനില്ല.
1: പിന്നെ ഈ സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ?
2: സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മത്സ്യ മേഖല ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുമ്പോൾ മത്സ്യം ഇങ്ങനെ ശൂന്യമായിക്കൊണ്ടിരിക്കും. അതിൻ്റെതായ നിത്യ ദാരിദ്ര്യത്തിലേക്ക് ഇവർ പോകും. അതുകൂടാണ്ട് ഇപ്പോൾ എണ്ണ വില വർധനവും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ. എണ്ണ വില വർധനവ് വന്നു കഴിഞ്ഞാൽ 140 രൂപയൊക്കെ ഇപ്പോൾ എണ്ണക്കെ ഉണ്ട്. അപ്പോൾ ഈ 100, 200, 300, 300 ലിറ്റർ എണ്ണയ്ക്കാണ് കൊണ്ടുപോകണം. ഇതൊരു ദിവസം പോയി ഓടി മത്സ്യ ലഭ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പോകാൻ നേരത്ത് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. അത്രയേ ഉള്ളൂ.
1: പിന്നെ ഏട്ടാ, ഇപ്പോൾ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ മത്സ്യം കൂടിയിട്ടുണ്ട് എന്നാണോ അതോ കുറഞ്ഞതാണോ അഭിപ്രായം ഈ ട്രോളിംഗ് കഴിഞ്ഞിട്ടുള്ളതിൽ?
2: ട്രോളിംഗ് കഴിഞ്ഞിട്ടുള്ളതിൽ

0: ചാളയുടെ ലഭ്യത ഇത്തിരി കൂടുതലായിരുന്നു, അല്ലാതെ വേറെ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല.
1: മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മത്സ്യം കുറവ് തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്.
0: മൊത്തത്തിൽ നോക്കിയാൽ മത്സ്യം കുറവാണ്, എങ്കിൽ തന്നെ ചാളക്ക് ഇത്തിരി ലഭ്യത നേരത്തെ കഴിഞ്ഞ ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷമായിട്ട് അല്പം മത്സ്യം കൂടുതലായിരുന്നു. അത് ചാള തന്നെ, വേറെയുള്ള മത്സ്യങ്ങളൊന്നും അങ്ങനെ ലഭ്യത ഉണ്ടായിട്ടില്ല.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
2: ബാബു.
1: ചേട്ടൻ പാരമ്പര്യമായിട്ട് ഫിഷിങ്ങിൽ വന്നതാണോ?
2: ആ, മത്സ്യത്തിലൂടെ തന്നെ.
1: ചേട്ടാ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നില്ലേ, അതിനെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
2: ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് കടലിൽ ഒരു സാധനം തന്നെ ഇല്ല.
1: ട്രോളിംഗ് നിരോധനം വേണമെന്നാണോ അതോ?
2: നിരോധനം വേണം.
1: എന്തുകൊണ്ട് അങ്ങനെ വേണമെന്ന് പറയുന്നത്?
2: അതുകൊണ്ട് ഈ ചെറിയ ചെറിയ മത്സ്യങ്ങൾ പിടിച്ച് നശിപ്പിക്കണേന്.
1: കഴിഞ്ഞ വർഷം ട്രോളിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിന് ശേഷം മീന് കൂടുതലാണോ, വർദ്ധിച്ചിരിക്കുകയാണോ അതോ കുറഞ്ഞിരിക്കുകയാണോ?
2: കുറഞ്ഞേക്കെ.
1: ഈ സമയത്ത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
2: ഇല്ല ഇല്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല.
1: ചേട്ടൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ട് ഈ സമയത്ത് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
2: ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ.
1: അപ്പോൾ അതിന്
2: പണിക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ആ പണി ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പറഞ്ഞത് എന്തൊരു കാറ്റാക്കോളം വരുമ്പോൾ തന്നെ പോകണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പോകാതെ മത്സ്യത്തോളം പിന്നെ എങ്ങനെ ജീവിക്കും? അതാരും ചോദിക്കാറില്ല. പക്ഷേ സർക്കാർ ജോലിക്കാരിക്കണ രണ്ട് ദിവസം ജോലി എന്താ അവർക്ക് അതിൻ്റെ എന്തുവരെയും കൊടുക്കും, നമുക്ക് ഒരു എന്തുമില്ല.
1: ട്രോളിംഗ് മെയിനെ ബാധിക്കുന്ന ചെറിയ ബോട്ടിൽ പോകുന്നവർക്കാണോ അതോ വലുതിൽ വലുതായിട്ട് പോകുന്നവർക്കാണോ?
2: നമ്മളെ ചെറിയ വള്ളക്കാരിക്ക.
1: അതെന്താ അങ്ങനെ?
2: ഈ കരവശം തന്നെ വന്ന മത്സ്യങ്ങളാണ് ഈ പിടിച്ച് നശിപ്പിച്ച് കളയണത്. അത് പിന്നെ വളർന്നു വന്നിട്ടാണ് നമുക്ക് അറ്റം തന്നെ കിട്ടണം. അതിപ്പോൾ കിട്ടുന്നില്ല.
3: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
3: എൻ്റെ പേര് ഷിജി തൈല്, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്.
1: ചേട്ടൻ മത്സ്യത്തൊഴിലാളിയാണോ പാരമ്പര്യമായിട്ട്?
3: ഞാൻ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളിയാണ്.
1: ചേട്ടൻ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നില്ല, അതിനെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
3: ശരിക്കും പറയാനാണെങ്കിൽ ട്രോളിംഗ് നിരോധനത്തിൻ്റെ സമയം പോരാ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സർക്കാർ, അതായത് കഴിഞ്ഞ പിണറായി സർക്കാർ 10 വർഷം ഭരിച്ചതിൽ ആദ്യം മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് മിനിസ്റ്റർ പറഞ്ഞത് ട്രോളിംഗ് നിരോധനത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കുമെന്ന്. അത് 52 ദിവസത്തിലേക്കാക്കി ചുരുക്കിയിരിക്കുകയാണ്. നമ്മളാവശ്യപ്പെടുന്നത്, സംഘടന ആവശ്യപ്പെടുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. അത് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മീനുകൾ മുട്ടയിടുന്ന കാലം. ആ സമയത്ത് ട്രോളിംഗ് പാടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി സംഘടനയായ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ സമയം പോരാ, 90 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനത്തിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ കടലിൽ മത്സ്യലഭ്യത വർദ്ധിക്കും, അതിനുള്ള സാധ്യത കൂടുതലാണ്.
1: കഴിഞ്ഞ വർഷം മത്സ്യം വർദ്ധിച്ചിട്ടുണ്ടോ, എന്താണ് അഭിപ്രായം?
3: മത്സ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം ചാള കൂടുതലായിട്ട് കിട്ടിയ ഒരു വർഷത്തിൻ്റെ ഒരു ഇത് കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചാള കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ മറ്റു മത്സ്യങ്ങൾക്ക്, മറ്റ് ഇതര മത്സ്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ പരവ, ആവോലി, അതുപോലുള്ള കരയിൽ കിട്ടുന്ന ഈ മുള്ളൻ പോലുള്ളത്, പിന്നെ ഈ കുട്ടൻ, പല്ലിമീൻ, ഈ മീനുകൾ വളരെയേറെ പണ്ട് മൺസൂൺ കാലങ്ങളിൽ ധാരാളം ലഭിച്ചിരുന്നതാണ്. ഇന്ന് ആ സാധനങ്ങൾക്ക് വംശനാശം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലും മാത്രമല്ല മത്സ്യ പ്രജനനം നടക്കുന്നത്, മറ്റു മാസങ്ങളൊക്കെ ഉണ്ട്. ശാസ്ത്രീയമായി ശരിക്കും പറഞ്ഞെന്നാൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ശരിക്കും ട്രോൾ നെറ്റുകൾ തീരക്കടലിലേക്ക് വരുന്ന ആ സംവിധാനം, 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ട്രോൾ നെറ്റ് വലിക്കാനുള്ളത്. പക്ഷേ ഇവിടെ അവർ വള്ളങ്ങൾ കരക്കേറി കഴിയുമ്പോൾ കരക്കിറങ്ങി വന്ന് കരവലി നടത്തുകയും പെലാജിക്ക് പോലുള്ള പേർ ട്രോളിങ് പോലുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ട് കടലിനെ യഥേഷ്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്ക് ഈ മത്സ്യ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയി ഇവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയി കയറ്റി ഇത് ഈ കോഴിത്തീറ്റക്കും പൊടിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ വളത്തിനും അങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ശരിക്കും ട്രോൾ നെറ്റ് കൊണ്ട് ശരിക്കും കടലിൽ ഭയങ്കര നാശം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും അതിനെ ഉപേക്ഷിച്ച് കളയണമെന്നല്ല, കാരണം കോടികൾ മുടക്കി മുതലാളികൾ ഇറക്കിയിരിക്കുന്നതാണ്. അതല്ല, അതിന് പരിധി വരുത്തിയിട്ട് നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെ തടയിടണം. കാരണം കരയിലേക്ക് അവർ വരാതെയും മീനുകൾ മുട്ടയിടുന്നത് കരയിലാണ്, പ്രജനനം നടക്കുന്ന കരയിലാണ്. ആ കരയിൽ പ്രജനനം നടക്കുന്ന ആ സമയങ്ങളിൽ ട്രോൾ നെറ്റ് പോലുള്ള എന്തോ മിനി ട്രോൾ പോലുള്ളതുമായ ചെറിയ ട്രോൾ നെറ്റുകൾ തീരക്കടലിൽ വലിക്കുന്ന ആ സംവിധാനം എടുത്തു കളയണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
1: ട്രോളിംഗ് നിരോധിച്ച സമയത്ത് മിക്ക ആൾക്കാർക്കും അത് മീന് കിട്ടായകയാവുക അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് സാമ്പത്തികമായിട്ട്

0: ബുദ്ധിമുട്ട് നേരിട്ടുണ്ടോ?
1: ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ആ ട്രോളിംഗ് നിരോധനത്തിന്റെ പരിധിയിൽ പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് ഇവിടെ നിന്ന് പരമ്പരാഗത വള്ളങ്ങൾ പണിക്ക് പോകുന്നത്. ട്രോൾ നെറ്റ് ബോട്ട്, പേഴ്സിൻ ബോട്ട്, ഗിൽ നെറ്റ് ബോട്ട് ഇതുപോലുള്ള ബോട്ട് സംവിധാനമുള്ള, ഇൻബോർഡ് സംവിധാനമുള്ള, അപ്പോൾ ചോദിക്കും ഇൻബോർഡ് വള്ളങ്ങൾ പോകുന്നുണ്ട്, കൊമ്പുള്ള ഇൻബോർഡ് വള്ളങ്ങൾ പോകുന്നുണ്ട്.

0: നിരോധന കാലത്ത് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളു. അതിൽ കൂടുതലും ഗിൽനെറ്റിലും ട്രോൾ നെറ്റിലും ഒക്കെ കൂടുതൽ പോകുന്നത് പേഴ്സണൽ മാത്രമാണ് നമ്മുടെ ഇവിടുന്ന് നാട്ടുകാർ കൂടുതൽ പോകുന്നത്, ബാക്കിയെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ വന്ന് പോകുന്നത്.
1: ശരിക്കും ബാധിക്കുന്ന ആർക്കാണ്?
0: ശരിക്കും ബാധിക്കുന്നത് അവരെയാണ്. നമുക്ക് ആ സമയത്ത് വലിയ ഇതില്ല. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിയുമ്പോൾ സർക്കാർ അതിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാൺ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വാൺ ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ഈ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഉണ്ടെങ്കിലും ഒരു 30 ദിവസമൊക്കെ നമുക്ക് ഈ കാലയളവിൽ കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഈ കാലാവസ്ഥയുടെ ഇതിൽ തള്ളിപ്പോവും.
1: പിന്നെ ഈ സമയത്ത് സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇതിന് മുന്നേ വർഷം?
0: കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷം 200 രൂപ വെച്ച് ഒരു തൊഴിലാളിക്കൊന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് 1000 രൂപ അക്കൗണ്ടിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു ഇതും വന്നിട്ടില്ല.
1: എന്താ കഴിഞ്ഞ വർഷം ട്രോളിങ് കഴിഞ്ഞതിന് ശേഷം മീൻ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അഭിപ്രായം, എന്താണ്?
0: ചാളയുടെ ഇതിൽ ലഭ്യതയിൽ കഴിഞ്ഞതിൻ്റെ മുൻ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം നമുക്ക് ലഭ്യത കൂടുതലായിരുന്നു. ചാള മാത്രം, മറ്റു മീനുകളപ്പോൾ ഇല്ല, ചാള മാത്രമേ ഉണ്ടായുള്ളൂ.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക പരിപാടി ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ 1-ാം ഭാഗം. നിർവഹണം രാഹുൽ ദേവ് RK.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ആർദ്ര ഷാജി, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപികയാണ്. June 29 നമ്മൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളർച്ചയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ PC മെഹലനോബിസ് എന്ന മഹാനായ വ്യക്തിയുടെ ജന്മദിനമാണ് June 29. സോ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ June 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർ രാവിലെ അരിക്കലത്തിൽ കഞ്ഞി വേവുന്നുണ്ടോ എന്ന് നോക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നടത്തുന്ന ഓൺലൈൻ ഷോപ്പിംഗ് വരെ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് എന്നതാണ് വസ്തുത. ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് കേരളത്തിലെ പ്രമുഖ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പ്രൊഫസറും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KK ജോസ് സാറാണ്. കേരള സർവകലാശാലയിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ 1st റാങ്കോടുകൂടി MSc നേടിയ ഇദ്ദേഹം 1995 ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന അധ്യാപന ഗവേഷണ ജീവിതത്തിൽ അദ്ദേഹം നിരവധി തലമുറകളെ വാർത്തെടുത്തിട്ടുണ്ട്. നിലവിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും സ്കൂൾ ഓഫ് ഡാറ്റ അനലറ്റിക്സിന്റെയും ഓണററി ഡയറക്ടറാണ്. 150 ഗവേഷണ പ്രബന്ധങ്ങളും 5 ഗവേഷണ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വില്ലി, സ്പ്രിംഗ്, എൽസ്വിയ, IEEE തുടങ്ങിയ ലോക പ്രശസ്ത ജേണലുകളിൽ ഇടം നേടിയിട്ടുണ്ട്. പോർച്ചുഗൽ, നെതർലൻഡ്സ്, UK, സിംഗപ്പൂർ, കുവൈത്ത്, ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രഭാഷണങ്ങളും അക്കാദമിക് സേവനങ്ങളും നടത്തിയിട്ടുണ്ട്. അന്തർദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗവും റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയുടെ ഫെലോയും കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ KK ജോസ് സാറിന് നമ്മളുടെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർ, വെൽക്കം. ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് ഇത്ര വലിയ അക്കാദമിക്കിനായി മാറിയ ജേണിയെ സർ എങ്ങനെ?

0: ആണ് കാണുന്നുള്ളത്.
1: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കന്മാര് അങ്ങനെ വലിയ വിദ്യാസമ്പന്നരൊന്നും അല്ലായിരുന്നു, 4-ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചവരായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ വളരെ നല്ല നിലയിലെത്തുവാനായിട്ട് സാധിച്ചു. ഞാനും കൃഷിപ്പണികളിലൊക്കെ അവരെ സഹായിക്കുമായിരുന്നു. കഠിനാധ്വാനം എനിക്ക് ജീവിതത്തിൽ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒന്നാണ്, കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ. തീർച്ചയായിട്ടും അതായിരിക്കും അതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലാണ് MSc പാസ്സായത്. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD ഗവേഷണം പ്രൊഫസർ ആറിൻ പിള്ളിയുടെ കീഴിൽ നടത്തിയത്. അതിലൊക്കെ എൻ്റെ എല്ലാ അധ്യാപകരുടെയും അനുഗ്രഹങ്ങൾ എനിക്ക് വളരെയധികമായിട്ട് ലഭിച്ചു എന്ന് പറയുന്നതിന് സന്തോഷമേ ഉള്ളൂ. പാലാ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറായിരുന്ന വളരെ പ്രശസ്തനായ പ്രൊഫസർ കെ രാമകൃഷ്ണപിള്ള സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഞാനെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 1980 തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ ഒരു 6 മാസത്തോളം ജോലി ചെയ്തു. അതിനുശേഷമാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനായിട്ട് ചേർന്നത്. പാലാ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള 1959 കേരള യൂണിവേഴ്സിറ്റിയിലെ 2-ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിന് ശേഷം 1959 സ്റ്റാറ്റിസ്റ്റിക്സ് MSc കോഴ്സ് തുടങ്ങിയ കോളേജാണ്. അവിടെ അധ്യാപകനായി കിട്ടിയ അവസരം തന്നെ ഒരു ദൈവനിയമമായിട്ട് ഞാൻ കരുതുന്നു. പിന്നീട് എനിക്ക് അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ചിരുന്നതെന്ന് എനിക്ക് പറയാം. അതൊരു ഇപ്പോൾ 46 വർഷത്തോളമായി അങ്ങനെ ഉള്ള അധ്യാപനം തുടരുന്നത്.
0: നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനോട് അല്ലെങ്കിൽ കണക്കിനോടോ ഈ സംഖ്യകളോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം സാറിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എത്തിയിട്ടുള്ളായിരുന്നത്?
1: ആ തീർച്ചയായിട്ടും ഉണ്ട്. 1-ാം ക്ലാസ് മുതലേ കണക്കിന് 100 മാർക്ക് കിട്ടുന്നു. പഴയ കാലത്ത് നാട്ടുകാർ ഈ നമ്മളെ സ്ലേറ്റും പിടിച്ചുകൊണ്ട് പോരുമ്പോ തന്നെ ഈ പല അമ്മമാരും ഈ പരീക്ഷാ ദിവസങ്ങളിൽ വഴിയിലിറങ്ങി നോക്കി നിൽക്കും, നിനക്കത്ര കിട്ടിയിട നിനക്കത്ര കിട്ട. കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് അവര് മിഠായികളോ പലഹാരങ്ങളോ ഒക്കെ തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കൊച്ചുനാൾ തൊട്ട് ആ ഒരു പ്രോത്സാഹനം എനിക്ക് വളരെയധികമായിട്ട് ലഭിച്ചു എന്ന് പറയാം. പിന്നെ അത് ഉയർന്ന ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കൊറളിങ്ങാട് ദേവമാതാ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ എന്നോട് അവിടെ എന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വിളിച്ച ഒരു പ്രൊഫസർ NK തോമസ് എന്ന് പറയുന്ന സാറാണ്. സാർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ജോസ് സ്റ്റാറ്റിസ്റ്റിക്സ് MSc പോകണം കേട്ടോ, പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്. റിസർവ് ബാങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിൽ ജോലി കിട്ടും, അതല്ലെങ്കിൽ നല്ലൊരു അധ്യാപകനായാൽ മതി, റിസർച്ച് ഒക്കെ ചെയ്ത് PhD ഒക്കെ എടുത്ത് നല്ലൊരു അധ്യാപകനായ മതി. ഏറ്റവും നല്ല വിഷയമാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സുകാർ കൈകാര്യം ചെയ്യുന്നതെന്ന് എപ്പോഴും ഈ സാറ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലാണ് ചെന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസറാണ് എന്ന് പറയുന്നത് പ്രൊഫസർ കെ രാമകൃഷ്ണപിള്ള സാറാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും വാഗ്മിയും അല്പം ജ്യോതിഷ കാര്യങ്ങളിലൊക്കെ സമർത്ഥനുമായ സാറ് എന്നോട് അവിടെ ഞാൻ അധ്യാപകൻ വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. അത് കഴിഞ്ഞ് എനിക്ക് റിസർവ് ബാങ്കിൽ ജോലി കിട്ടുകയുണ്ടായി. റിസർവ് ബാങ്കിൽ ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയപ്പോ സാറ് പറഞ്ഞു, കോളേജിൽ അധ്യാപകനായിട്ട് 1980 ചേർന്നതിന് ശേഷമാണ് സാർ എന്നോട് പറഞ്ഞു, ജോസ് ആലോചിച്ച് തീരുമാനിക്കുക, ഡൽഹി ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണൽത്തരി ആയിരിക്കും, പാലായിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. എന്റെ അധ്യാപകർ തന്നെ എല്ലാവരും തന്നെ മുതിർന്നവരായിരുന്നു, എന്നെക്കാളും 17 വർഷം സർവീസുള്ള അധ്യാപകനായിരുന്നു എന്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാമകൃഷ്ണപിള്ള സാർ എപ്പോഴും എന്നോട് പറയായിരുന്നു, ജോസിന് 10-17 വർഷം ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആകാനിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് അധ്യാപനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് സാർ എപ്പോഴും തുടക്കകാലങ്ങളിൽ എന്നെ ഉപദേശിക്കുമായിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചു. എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആറൻ പിള്ള, കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കണ്ടായിരുന്ന പ്രൊഫസർ ആറൻ പിള്ളയുടെ കീഴിൽ ഗവേഷണം നടത്താൻ സാധിച്ചു. അതും ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും അത് വഴി മുമ്പോട്ട് നീങ്ങുവാനും എനിക്ക് സാധിച്ചു.
0: 46 വർഷങ്ങൾ അത്ര ചെറിയ കാലയളവ് അല്ല, പക്ഷെ 25 PhD സ്റ്റുഡൻസ് ആണ് സാറിൽ നിന്നും PhD നേടിയിട്ടുള്ളത്. സെന്റ് തോമസ് കോളേജ് പാലായുടെ പ്രിൻസിപ്പലായിട്ടാണ് സാർ റിട്ടയർഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 46 വർഷങ്ങൾ അല്ലെങ്കിൽ 40 വർഷങ്ങളിലേറെ നീണ്ടു നിന്ന സാറിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ ടീച്ചിങ് ലൈഫ് സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
1: എന്റെ അധ്യാപക ജീവിതത്തെ പറ്റി എനിക്ക് വളരെയധികം അഭിമാനമാണുള്ളത്. കാരണം ഏതൊരു അധ്യാപകനെ പോലെ നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ സേവനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംബാസഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബഹുമുഖ പ്രതിഭകളായ വളരെ മികച്ച സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരെയും വിദഗ്ധരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ രൂപം കൊടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 25-ലധികം ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ

സർവീസില് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ പദവികളിലുള്ള രണ്ടുപേര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഒരാളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉന്നതതലത്തിൽ ഉണ്ട്. ഇനി കൂടാതെ 25-ലധികം ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരായിട്ടും ഡയറക്ടർമാരായിട്ടും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടും ജോയിന്റ് ഡയറക്ടറായിട്ടും ഒക്കെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ ഇപ്പോഴത്തെ ഒരു അഡീഷണൽ ഡയറക്ടർ ജനറലാണ് ഡോക്ടർ സുനിത ജേക്കബ് എന്ന് പറയുന്നയാള്. സുനിതയുടെ ഒഫീഷ്യൽ നെയിം അങ്ങനെയാണെങ്കിലും സുനിത ഫാസ്കർ ISS. ഇന്നിപ്പോൾ അവര് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാമ്പിൾ സർവേക്ക് നേതൃത്വം കൊടുക്കുന്ന ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലാണ്. പല സെന്റ് തോമസ്കളിൽ നിന്നും MSc ഫസ്റ്റ് റാങ്കോട് കൂടി പോയ ആളാണ്. അതുകൂടാതെ വേറെ നമുക്ക് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ വിവീഷ് തൃശ്ശൂരി സ്വദേശിയാണ്, പക്ഷേ ഞങ്ങൾ പല സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷം കർണാടകത്തിന്റെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു മിസ്റ്റർ സജി ജോർജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധിയായ വിദ്യാർത്ഥികള് നമുക്ക് ഇന്ത്യയിലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണ നിർവഹണവുമായിട്ട് വന്ന അഡീഷണൽ ഡയറക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ TK ജോസ് IAS ഇവിടെ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സായ ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ കേരളത്തിൽ. കുടുംബശ്രീ വഴിയാണ് നമുക്ക് കേരളത്തിൽ ദാരിദ്ര്യമില്ലാതായത്, നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളെ ശാക്തീകരിച്ചതും. ഇന്നിപ്പോ സ്ത്രീകൾക്ക് മാന്യമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പൊതു രംഗത്തേക്കൊക്കെ വരുവാൻ സാധിക്കുന്നത് എന്റെ പിന്നിൽ കുടുംബശ്രീ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്നതിന് അഭിമാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു ഗിരിജ IAS. ഗിരിജ പത്തനംതിട്ടയിലെ കളക്ടർ ആയിരുന്നപ്പോഴാണ് അവിടെ പത്തനംതിട്ട ആറന്മുളയിൽ വിമാനത്താവളത്തിന് വേണ്ടി പാടങ്ങളും തോടുകളും ഒക്കെ നശിപ്പിച്ചിരുന്നത്. തിരിച്ച് ഹൈക്കോടതിയുടെ സഹായത്തോടുകൂടി മണ്ണിട്ട് നികത്തിയിരുന്ന സ്ഥലത്ത് ഈ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിന് വേണ്ടതായ സൗകര്യങ്ങൾ ആ തോടൊക്കെ പുനർനിർമ്മിക്കുവാനൊക്കെ തന്റെ ഇടം കാണിച്ച ഉദ്യോഗസ്ഥയാണ്. ഇത് പറയുന്നത് ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കുവാനുള്ളതായ കഴിവ് സാമർഥ്യമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നിരവധിയായ ഉദ്യോഗസ്ഥര്. പിന്നെ മറ്റൊരു രീതി പറഞ്ഞാൽ ഗവേഷകരായിട്ട് പറഞ്ഞതുപോലെ തന്നെ 25 കുട്ടികൾക്ക് ഗവേഷണ മേൽനോട്ടം നടത്തുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിൽ തന്നെ ഒരു വിദ്യാർത്ഥിനി ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2 വർഷം വീതം കൂടുമ്പോൾ കൊടുക്കുന്ന പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നുള്ളതായ യുവ ഗവേഷകർക്ക് കൊടുക്കുന്ന ജാൻ ടിൻബർജൻ അവാർഡ് എന്ന് പറയുന്നത് 2.5 ലക്ഷത്തിലധികം രൂപയും യൂറോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വരുന്ന തുകയും, അതോടൊപ്പം അവിടെ പോയി ഗൈഡിനും ഈ പറഞ്ഞ ഗവേഷകനും പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിനും താമസിക്കുന്നതിനൊക്കെയുള്ളതായ സൗകര്യങ്ങൾ, അതിനുള്ളതായ എല്ലാ ചെലവുകളും നടക്കുന്ന 2007 അങ്ങനെ എനിക്ക് പോർച്ചുഗൽ ലിസ്ബണിൽ പോകുവാനും ഏതാണ്ട് 10 ദിവസം വരുന്നതായ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബൈ ആനുവൽ മീറ്റിംഗില് കോൺഫറൻസിൽ പങ്കെടുക്കുവാനും ഞങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും അതിന് വളരെ അധികം സ്വീകാര്യത ലഭിക്കേണ്ട, അത് നമ്മുടെ ടൈം സീരീസ് മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണമായിരുന്നു. അവിടെ ഞങ്ങൾ ചെയ്ത വർക്കിനെ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. നമുക്ക് കാലാവസ്ഥാ പ്രവചനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ചേഞ്ചസിനും മറ്റ് പ്രൈസസിന്റെ ചേഞ്ചസ് ഇങ്ങനെയൊക്കെയുള്ളതായ ടൈം സീരീസ് എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ വരുന്ന വ്യത്യാസങ്ങളിൽ ഗതിവിഗതികൾ, കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഗതിവിഗതികൾ, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ടായിരുന്നു അന്ന് വരെയും ഉണ്ടായിരുന്നതായ മോഡലുകൾ. അതിന്റെ അകത്ത് ഞങ്ങൾ നോർമലും ലാപ്ലാസും ഡിസ്ട്രിബ്യൂഷൻസ് ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളതായ ഒരു സമ്മിശ്രിതമായ ഒരു മോഡലാണ് ഡെവലപ്പ് ചെയ്തത്. ആ മോഡലിന് വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. പിന്നെ മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ ഒക്കെ എനിക്ക് ഗവേഷണം നടത്താൻ പറ്റിയിരുന്ന എന്റെ വിദ്യാർത്ഥിനി ഇന്നിപ്പോൾ നമ്മുടെ റീജിയണൽ കാൻസർ സെന്ററിൽ ഉണ്ട്. അതിന്റെ പ്രൊഫസർ ആൻഡ് ഹെഡ് എന്റെ വിദ്യാർത്ഥിനിയാണ്. പിന്നെ ഇങ്ങനെയുള്ള വിവിധ തരങ്ങളിൽ കാനഡയിൽ ഉണ്ട്.
അവിടെ പ്രവർത്തിക്കുന്ന അങ്ങനെയൊക്കെയുള്ളതായ വിവിധ തലങ്ങളിൽ ഓസ്ട്രേലിയയിൽ, ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഈ കോവിഡ് വന്ന

തന്റെ പഠനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായ ഒരു ജോ തോമസ്. അതുപോലെ തന്നെ ഫൈസറിലും മറ്റ് നമുക്ക് വിവിധ മെഡിക്കൽ ഈ വാക്സിനുകളൊക്കെ കോവിഷീൽഡ് വാക്സിന്റെ ഡെവലപ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥികൾ നമുക്ക് ഇന്ത്യയിലും അതുപോലെ ഫ്രാൻസിലും ഒക്കെ ആയിട്ട് ഉള്ള വിവിധ ലബോറട്ടറികളിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് രൂപം കൊടുക്കാൻ അവർക്ക് വേണ്ട ട്രെയിനിങ്

0: ഇത് കൂടാതെ നമ്മുടെ കേരളത്തിലെ കോളേജ് അധ്യാപകർ, സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരില് 40% ഈ പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിച്ച ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സാറ്, അവിടുത്തെ തന്നെ പരീക്ഷാ കൺട്രോളറും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്ന ഡോക്ടർ വി കെ രാമേന്ദ്രൻ നായർ, ഡോക്ടർ കെ ആർ മുരളീധരൻ നായർ, അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇവിടെ പഠിച്ചിരുന്നവർ തന്നെയാണ്. അതുപോലെ അമേരിക്കയിൽ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഡോക്ടർ ബോവാസ് അബ്രഹാം, അദ്ദേഹം പല സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന വരുമ്പോ ഇപ്പൊ അതുപോലെ തന്നെ അവരുടെ ശ്രേണിയിലേക്ക് ഒട്ടും മോശമല്ലാത്ത ഗവേഷകരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെയൊക്കെ രൂപം കൊടുക്കുവാൻ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും സാധിച്ചത്. അതെല്ലാം എൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളുടെ ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്, എന്റെ മാത്രമല്ല.
1: പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് സർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന സാറിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കേണ്ടത് തന്നെയാണ്. പൊതുവെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ചെറിയ പേടി, എന്തോ ഒരു മാത്തമാറ്റിക്കൽ എലമെന്റ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണോ എന്തോ എന്നറിയില്ല. എങ്ങനെയാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേ ഓടി മാറുന്ന, അല്ലെങ്കിൽ ഒന്ന് പേടിച്ചൊന്ന് പിന്നോട്ടൊരു അല്പം നിൽക്കുന്ന പ്രകൃതമാണ് പൊതുവെ കാണാനുള്ളത്. സർ, അങ്ങനെ ഭയക്കപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകര രൂപമാണോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്?
0: ഒരിക്കലും അല്ല എന്നുള്ളതാണ്. ഇതിന് ഇങ്ങനെ ഒരു ഭയത്തിനൊരു കാരണം എന്താന്ന് ചോദിച്ചാല്, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡേറ്റകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനമല്ലേ. പൊതുവെ കാണുന്നത് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണുന്നത്. അത് നമ്മൾ 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്താണ് ഇങ്ങനെ ഒരു വാക്ക് തന്നെ കേൾക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിൽ അന്ന് തന്നെ തുടങ്ങുന്നത് അതുകൊണ്ട് ഇച്ചിരി കടുപ്പം കൂടിയ കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കൊച്ചുനാളിലെ തന്നെ ഇതൊക്കെ പഠിക്കേണ്ടതാണല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ അടുത്ത കാലം വരെയും, അല്ലെങ്കിൽ ഒരു 2000 സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സിന്റെ ഒരു വിഭാഗം എന്ന നിലയിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠനം ഡേറ്റ അധിഷ്ഠിതം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ടും ഗണിതശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഗണിതശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളർച്ച എന്ന തുടക്കമെന്നവർക്ക് പറയുന്നത് മുമ്പ് നമ്മൾ June 29 നമ്മൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആചരിക്കുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. ആ പ്രൊഫസർ പി സി മഹൽനോമിസ് ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്സ് അധ്യാപകനായിരുന്നു. കൽക്കട്ട പ്രസിഡൻസി കോളേജിലെ ഫിസിക്സ് അധ്യാപകൻ ലണ്ടനിൽ നടന്ന ഒരു ഫിസിക്സ് കോൺഫറൻസിന് പോയി തിരിച്ചു വരുമ്പോ 2013 തിരിച്ചു പോരുന്ന സമയത്താണ് അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആദ്യകാല ജേർണലുകൾ കാണുന്നത്. അത് കപ്പൽ യാത്രയിൽ വായിച്ച് വായിച്ച് വായിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് കൊള്ളാമല്ലോ എന്നുള്ള ഒരു തോന്നൽ തോന്നി അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് തിരിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് അദ്ദേഹത്തിന്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത് ഫിസിക്സിലൊക്കെ ഈ കാലാവസ്ഥാ പ്രവചനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ബാലദശയിലായിരുന്നു, ശൈശവാവസ്ഥയിലായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രയോജനകരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ജോലികൾ ലഭിക്കാൻ ചെയ്തു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ അനന്തര കാലത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം അദ്ദേഹം ഭരണാധികാരികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, അതുപോലെ പടിണി മരണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സർവേകൾ നടത്തി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അന്ന് നെഹ്റുവും അല്ലെങ്കിൽ അന്നത്തെ ആദ്യകാല മന്ത്രിസഭകൾ മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനം എന്ന ഒരു പദവി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏറ്റവും ആദ്യം തന്നെ എങ്ങനെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന പദവി കിട്ടിയ സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അതൊക്കെ ഈ കുറച്ചുകൂടി ഉയർന്ന ലെവലിലാണ്. നമുക്ക് ആസൂത്രണമൊക്കെ വന്നപ്പോഴും ഒക്കെ ഉയർന്ന ലെവലാണ്. സാധാരണക്കാരിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതൊരു മാത്തമാറ്റിക്സ് ആണ്. അതും ഈ പറഞ്ഞാല പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ ഡാറ്റ മാത്രമായിട്ട് കേൾക്കുമ്പോഴത്തേക്കും അതിന് ജീവനുള്ള ഒരു ഡാറ്റയായിട്ട് അതിനെ അന്നത്തെ അധ്യാപകരോ അല്ലെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് അത് കാണുവാൻ സാധിച്ചില്ല. അതൊക്കെ ഒരു കാരണമാണ്. കാരണം വെറും ഡ്രൈ ആയ കുറെ വിവരങ്ങൾ മാത്രമായിട്ട് നമ്മൾ അതിനെ അപഗ്രഥിച്ച് അതിന്റെ പ്രയോജനങ്ങളെ പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പരാജയപ്പെട്ടു പോയതുകൊണ്ട്. കാരണം ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയെ പറ്റി, വികസനത്തെ പറ്റി, തൊഴിലില്ലായ്മയെ പറ്റി, ശമ്പളപരിഷ്കരണത്തെ പറ്റി ഒക്കെ ഇങ്ങനെയുള്ളതായ വില നിലവാരങ്ങൾ ഒക്കെ നിശ്ചയിക്കുന്നത്. പക്ഷേ

0: കേൾക്കുമ്പോൾ കുറെ സംഖ്യകൾ മാത്രം പറഞ്ഞു കേൾക്കുന്നു. അവയുടെ ഉപയോഗത്തെപ്പറ്റി പൊതുജനത്തെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തുവാൻ ആദ്യകാലങ്ങളിൽ പലപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ശരിയായിരിക്കാം ഒരു പക്ഷേ. സാർ, ഇപ്പൊ ഇങ്ങനെ സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു ഫണ്ണി ക്വസ്റ്റ്യൻ തോന്നിയതാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഇല്ലെന്ന് കരുതിയാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നുണ്ടാവുക അല്ലേ?
0: ചോദ്യത്തിന് അർത്ഥമുണ്ട്. കാരണം ഇന്നിപ്പോ എല്ലാം AI യുഗമല്ലേ? ഇന്നിപ്പോ നമുക്ക് റോബോട്ട് തീരുമാനിക്കുന്ന പറയുന്നത്. പക്ഷെ ഈ റോബോട്ട് ഇത് തീരുമാനിക്കണമെങ്കിൽ റോബോട്ടിന് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കണം.
1: അതെ,
0: റോബോട്ടിനെ ഫീഡ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന പോലെയാണ് ഈ റോബോട്ടിനെ പഠിക്കുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ റോബോട്ടിന് കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണ് കൂടുതലായിട്ടും. അതൊക്കെ മാറി ഇപ്പൊ Gen AI എന്നൊക്കെ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു മെഷീൻ അധിഷ്ഠിതമായ അല്ലെങ്കിൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മനുഷ്യനെ തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവന് ചിന്തിക്കേണ്ടി വരും, അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും, അവനെ സംബന്ധിച്ചോളം മറ്റ് ഓരോരോ ജീവിത പ്രക്രിയകൾ വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ മെഷീൻ ഒരിക്കലും അവന്റെ സങ്കടം മാറ്റാൻ പറ്റിയല്ല. ജസ്റ്റിന് അവന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. മെഷീനെ സംബന്ധിച്ചോളം മെഷീൻ അവന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഉള്ളിടത്തോളം അല്ലെങ്കിൽ മെഷീൻ മാത്രമുള്ള ഒരു കാലത്ത് അല്ലെങ്കിൽ മെഷീന് മാത്രം നിർണായകമായ സ്വാധീനമുള്ള ഒരു കാലത്തേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. അതല്ലാതെ ഒരു സാഹചര്യത്തെ പറ്റി പറയും. ഇന്നിപ്പോ നമ്മൾ പറയുന്ന AI യുഗം എന്നൊക്കെ പറയുമ്പോഴും ഡേറ്റ അധിഷ്ഠിത യുഗം എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഡേറ്റ അഡ്വാൻസ് ഇറ എന്നാണ് പറയുന്നത്. ഈ ഡേറ്റയെ അപഗ്രഥിക്കാനുള്ള ഒരു ടൂളായിട്ട് മാത്രമേ ഞാൻ അതിനെ AI യും മെഷീൻ ലേണിങ്ങിനെ ഒക്കെ കാണും. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡേറ്റയെ പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സാധിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് പണ്ടൊക്കെ ഞങ്ങള് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സുകളിലൊക്കെ 10 or 20 ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുമായിരുന്നു, ഇലസ്ട്രേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്നത്തെ കാലം മാറി നമുക്ക് ബിഗ് ഡേറ്റയുടെ ഒരു കാലമായി മാറി. ബിഗ് ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപഗ്രഥനങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ പോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വേണം. സ്പീഡിൽ ഇത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സ്പീഡി ആയിട്ടുള്ള അൽഗോരിതംസ് വേണം, സാങ്കേതിക വിദ്യകൾ വേണം. ഇപ്പൊ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഒക്കെ പ്രാധാന്യം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ മെഷീൻ ലേണിംഗും ഇങ്ങനെയുള്ളതായ ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പഠിച്ചവരാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഫണ്ടമെന്റൽ ആയ ഒരു സയൻസ് എന്ന നിലയിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല.
1: അതെ, ലോകത്തിന്റെ സ്പന്ദന കണക്കിലാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലാണെന്ന് പറയാം അല്ലെ?
0: അങ്ങനെയാണ്.
1: ഈ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഈസ് എ ന്യൂ ഓയിൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ സർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഈ AI എന്നൊക്കെ പറയുന്നത് ഈസ് പവേർഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
0: തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് ഹിന്ദു പത്രത്തിൽ അങ്ങനെ ഒരു ലേഖനം തന്നെ ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറയുന്നത് മാത്തമാറ്റിക്സും അതുപോലെ പ്രോബബിലിറ്റിയും ഡേറ്റ അനാലിസിസും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതായ എല്ലാ ടെക്നിക്സും ചേർന്നാണ്, അതാണ് അവയുടെ ശരിക്കും പറഞ്ഞ ഈ AIയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ AI ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AIയുടെ വളർച്ച. അത് നമ്മളൊരു കൊച്ചുകുട്ടിയെ ചില ചില കാര്യങ്ങൾ പറഞ്ഞു പഠിക്കുന്ന പോലെ, ആ കൊച്ചുകുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ ഉള്ളത് പോലെ ആയിരിക്കില്ല 10 വയസ്സുള്ളപ്പോൾ. അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അവന് സ്വയം അപഗ്രഥിക്കാനൊക്കെ സാധിക്കും. അതാണ് ഇന്ന് സമൂഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോയി Gen AI വന്ന് മെഷീനുകൾ സ്വയം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ലോകമുണ്ടാകും. അതിനെപ്പറ്റി മനുഷ്യ ലോകത്തിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ വലിയ ആകൃതകൾ വലിയ സംശയങ്ങളുണ്ട്. ഇപ്പൊ AI എന്ന് പറയുന്നത് പോലും നമ്മൾ മനസ്സിലാക്കുക, ഒരു 50 വർഷം മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു.
1: അതെ,
0: മറ്റു പേരിലായിരുന്നു അന്നും. അത് തന്നെയല്ല, അന്നും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ മനുഷ്യനെ ഓവർകം ചെയ്യുമോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഈ AIക്ക് തന്നെ ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞ് 2-3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 60s, 80s ഒക്കെ അന്നൊക്കെ ഗവൺമെന്റുകൾ ഇതിനുള്ള ഫണ്ടുകളെല്ലാം ആദ്യകാലങ്ങളിൽ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു, ഫണ്ട് പോലും കൊടുക്കുകയില്ലാതായി പല രാജ്യങ്ങളും. ഇന്നും ഇങ്ങനെയുള്ളതായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തു നിന്നും. അതുകൊണ്ട് AI ഒരിക്കലും ഒരു അന്തിമമായിരിക്കില്ല, പക്ഷേ AIക്ക് നമ്മളെ ഒത്തിരി സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും AI ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. കാരണം നമുക്കിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മൾ ചൈനയിലെ ഒരു ചെറിയ സംഭവമായിട്ട് മാറിയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ ജനുവരി മാസത്തിലേക്കൊക്കെ ചെല്ലുകഴിയുമ്പോൾ

0: നമ്മുടെ ഈ കേരളത്തിൽ ഒരു കോവിഡ് പേഷ്യന്റ് വന്നു, പക്ഷെ നമ്മൾ അതിൽ ട്രാക്കിംഗ് നടത്തി, ഭയങ്കരമായിട്ട് നമ്മൾ നടത്തി. പക്ഷെ അത് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് കാര്യമായിട്ട് വന്നില്ലെങ്കിലും അങ്ങ് ഇറ്റലിയിലും സ്പെയിനിലും അമേരിക്കയിലും ഒക്കെ മനുഷ്യര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് വരികയും ആ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയും ചെയ്തപ്പോഴത്തേക്കും മനുഷ്യർ പരിഭ്രാന്തിയിലായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ കിട്ടുന്ന ഒരു വിവരവും ഇല്ല, ഇതിനെന്താണ് ട്രീറ്റ്മെന്റ് എന്നൊന്നും ആർക്കും ഒരു ധാരണയില്ലാത്ത, ഇത് ആർക്കാണ്, എങ്ങനെയുള്ള പ്രായത്തിലാണ് വരുന്നത്, എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ്, ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതെ വന്നപ്പോഴത്തേക്കും ഈ മനുഷ്യരുടെ ഭക്ഷണ രീതി വെജിറ്റേറിയൻസ് ആണോ നോൺ വെജിറ്റേറിയൻസ് ആണോ, പ്രായം കൊച്ചുകുട്ടിക്കാണോ വരുന്നത്, പ്രായം ചെന്നവർക്കാണോ വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ഒരു 10ഓ 50ഓ 100ഓ കോടി ഒബ്സർവേഷൻസ് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു സാധാരണ സ്റ്റാറ്റിസ്റ്റിഷ്യനോ മാത്തമാറ്റീഷ്യനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. ആ പ്രോഗ്രാമിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നും വേണ്ട, ഒരു ട്രെൻഡാണ് അവർ നോക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് കൂടുതൽ വരുന്നത്, കൊച്ചുകുട്ടികൾക്കാണോ വരുന്നത്, പ്രായം ചെന്നവർക്കാണോ വരുന്നത്, മധ്യവയസ്കർക്കാണോ, ചിൽഡ്രൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണോ, ഇങ്ങനെ അത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ വരുന്നത്, വെജിറ്റേറിയൻസ് ആണോ നോൺ വെജിറ്റേറിയൻസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ായിട്ടൊരു ധാരണ എത്തണമെങ്കിൽ AI പോലുള്ളതായ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പോലുള്ളതായ വിഷയങ്ങൾ ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്കൊരു ദിശ തരാനാണ്. പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ആ കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് ഈ ഡാറ്റകളിൽ വന്നപ്പോഴത്തേക്ക് കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനത്തിലെത്താൻ സാധിച്ചു. അതുകൊണ്ട് ഇൻഫാൻസിനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് സാധിച്ചു. പിന്നെ ഇതിന്റെ അകത്ത് ആദ്യകാലങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്ന് നമ്മൾ ഓർക്കുക, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇത് വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യയിൽ ഒന്നും വരാത്തത് കൊണ്ട്, തണുപ്പില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ വരാത്തത്. പക്ഷെ അതൊക്കെ ഒരു മാസം
1: കഴിഞ്ഞപ്പോഴത്തേക്കും
0: തീരുമാനം അങ്ങനെ ഉള്ളതായ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കുവാൻ, അതിങ്ങനെ വലിയ ഡേറ്റകൾ ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെയുള്ളതായ ഡേറ്റകൾ കോടിക്കണക്കിന്, 1ഓ 2ഓ കോടികളല്ല 100കണക്കിന് കോടികൾ വിവരങ്ങൾ വന്നപ്പോഴത്തേക്കും അത് അനലൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളതായ സാങ്കേതികതകൾ വേണം. അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സിനെ തളർത്തുന്നതല്ല, അത് നമ്മളെ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങളിൽ എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. അന്നും പിന്നീടും പ്രശ്നമായി നമുക്ക് വാക്സിനുകളെ പറ്റിയൊക്കെയുള്ള, ഏത് വാക്സിൻ കൊടുക്കുന്നതാണ് നല്ലത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റുകൾക്ക് ഒരു തീരുമാനം എടുക്കാൻ, പൊതുജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തി മാറ്റിയെടുക്കുവാൻ ഒക്കെ തീർച്ചയായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കും. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ഇത് മോഡേൺ ഇറ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഞാൻ വിളിക്കും.
1: ഒരു 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു സ്ഥാനം എവിടെയായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചിലേക്ക് ചിന്തിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കാന്നൊന്നും കൂടെ പറഞ്ഞു തരാമോ?
0: ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഒരു AI യുഗമാണ്, ഡാറ്റ യുഗം എന്ന് പറയുന്നെങ്കിലും ഡാറ്റ യുഗവും കഴിഞ്ഞ് AI എല്ലാം തീരുമാനിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റയുടെയും യുഗമാണ്. ഡാറ്റയ്ക്ക് പ്രാധാന്യമുണ്ട്. ഡാറ്റയെ അപഗ്രഥിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് ടെക്നിക്സും ഒക്കെ വെച്ചുകൊണ്ട് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന പുതിയ ശാഖ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയൊക്കെ പറയുന്ന ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ളതായ ശാസ്ത്ര ശാഖകളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഉത്ഭവിച്ചതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ സാധാരണ 100ഓ 200ഓ 1000ഓ 2000ഓ ഒക്കെ ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് നടത്തിയിരുന്ന ഗവേഷണം ഇന്നിപ്പോൾ കോടിക്കണക്കിന് ഒബ്സർവേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ ആവിർഭാവത്തോടുകൂടി, അവയുടെ വലിയ ഉപയോഗത്തോടുകൂടി നമുക്ക് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡാറ്റ മൈനിങ് ഡാറ്റ വെയർഹൗസിംഗ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ രൂപം കൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലെ ഭാഗമായിട്ട് രൂപം കൊണ്ടു. അത് ഈ 2015ഓടുകൂടി നമുക്ക് ഡാറ്റ സയൻസ് ആയിട്ടും ഡാറ്റ അനലിറ്റിക്സ് ആയിട്ടും മെഷീൻ ലേണിംഗ് ആയിട്ടും ഒക്കെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ആയിട്ട് മറ്റൊരു അപ്പം അത് സ്റ്റാറ്റിസ്റ്റിക്സിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഗവേഷണമൊക്കെ ഒരു മാത്തമറ്റിക്കലായ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ ഉപയോഗം സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്നിപ്പം അങ്ങനെയല്ല. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം ഡാറ്റ ഇല്ലാണ് ഡാറ്റയെ അപഗ്രഥനം ചെയ്ത് നിഗമനങ്ങൾ യുക്തിപൂർവമായ തീരുമാനങ്ങൾ വൈസ് ഡിസിഷൻസ് എടുത്താൻ കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഫോർ അറൈവിംഗ് അറ്റ് വൈസ് ഡിസിഷൻസ് യൂസിങ് ഡാറ്റ, യൂസിങ് സിസ്റ്റമാറ്റിക്കലി കളക്ടഡ് ഡാറ്റ. ഇന്നിപ്പോ അതിന് പോലും അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വന്നു. നമ്മളിപ്പോ ഡാറ്റ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നത് എന്ന ചിത്രങ്ങളും ഡാറ്റയാ. പണ്ടൊക്കെ നമ്മൾ സംഖ്യകളായിട്ട് ന്യൂമറലൈസ് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് നമുക്ക് കിട്ടുന്ന SMS കള് ഇമെയിലുകള് നിങ്ങൾ നോക്കുന്ന ഫേസ്ബുക്കിൽ നിങ്ങൾ 2 പ്രാവശ്യം നോക്കി, അല്ലെങ്കിൽ നിങ്ങളൊരു SMS 2 പ്രാവശ്യം നോക്കിയെങ്കിൽ, നിങ്ങൾക്ക് വന്ന ഇമെയിൽ 2 പ്രാവശ്യം നോക്കിയെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നും ഫോൺ വിളി വരും. നിങ്ങളുടെ താല്പര്യമാണ് അവിടെ കമ്പനി നോട്ട് ചെയ്യുന്നത്.

ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണുന്നതും നോക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡേറ്റയാണ്. ഈ ഡേറ്റയെ അതേപടി തന്നെ കൈകാര്യം ചെയ്താൽ പറ്റണം, ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ആയിട്ട് മാറ്റണം. ആ ഒരു പ്രക്രിയ നടത്തി കഴിഞ്ഞിട്ടാണ് ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അതിന് ആണ് ഡേറ്റാ സയൻസ്. അതൊക്കെയാണ് ഇന്നിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഗവേഷണത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയ കാലത്തുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താ ജീവഗന്ധിയായ കുറച്ചുകൂടി മനുഷ്യന്റെ പ്രശ്നങ്ങള് അനുദിന ജീവിതത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്നതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറും. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾക്ക് അറിയാവല്ലോ, നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അനുദിന ജീവിതവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഗന്ധമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. കാരണം മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രാധാന്യത്തോട്. ഇപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിന് മക്കളിനോബിസ് തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് എ സയൻസ് ഫോർ വെൽഫെയർ, ഹ്യൂമൻ വെൽഫെയർ. അത് ഹ്യൂമാൻ വെൽഫെയർ എന്ന് പറഞ്ഞ 1950s പറഞ്ഞു, ഇന്നിപ്പോ അത് പറയണ്ട. മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ ഒരേ അന്തസ്സുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഏത് ജീവജാലങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രകൃതിയുടെ, മൊത്തം ജീവജാലങ്ങളുടെ, മൊത്തം യൂണിവേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാണ്. അപ്പൊ അത് നിന്നിപ്പോ നമുക്ക് ഈ ഡാറ്റാ സയൻസും മെഷീൻ ലേണിംഗും ഒക്കെ വന്നതോടുകൂടി കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ വളരെ പരിമിതമായ രീതിയിൽ സാധിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നത് വളരെ ഇതായിട്ട്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങള്, രാജ്യത്തിന്റെ ഓരോരോ കാര്യങ്ങൾ, ഇന്നിപ്പോ ഡാറ്റ നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ രൂപീകരിക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസും ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച് അതോടൊപ്പം വലിയ ഡാറ്റ സെറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരത്തില് സ്റ്റാറ്റിസ്റ്റിക് ഗവേഷണം ഇനി വരുന്ന ഒരു 50 കൊണ്ട് വളരെ വലിയ ഒരു എന്താ വിപ്ലവാത്മകമായ രീതിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ രാജ്യത്തിന് പ്രയോജനകരമായ, ലോകത്തിന് പ്രയോജനകരമായ രീതിയിൽ, മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ, സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ മാറി തീരും. അത് ഡാറ്റ അധിഷ്ഠിതമായിരിക്കും. നേരത്തെ കുറച്ചുകൂടെ ഗണിതശാസ്ത്രവുമായിട്ട് അധികം ബന്ധപ്പെട്ട് പോയിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഡാറ്റ അധിഷ്ഠിതമായ ഗവേഷണമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ പ്രയോജനം നമുക്ക് പ്രത്യേകിച്ചും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പിന്നെ ഉള്ളത് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ്, ഫൈനാൻഷ്യൽ മോഡലിംഗ് ഒക്കെ നമ്മൾ കേൾക്കുന്നത് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, അങ്ങനെയുള്ളത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, വിദ്യാഭ്യാസവുമായിട്ട്, വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡാറ്റ അധിഷ്ഠിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ പൊതു സമൂഹത്തിൽ തന്നെ നമ്മൾ ഗാലപ്പ് പോളുകളും പബ്ലിക് ഒപ്പീനിയൻ പോൾസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ വളരെ എളുപ്പമായി. ഇന്നിപ്പോ ഡാറ്റ കളക്ട് ചെയ്യാൻ പോലും എളുപ്പമാണ്, നമുക്കൊരു ഗൂഗിൾ ഫോം അയച്ചു തന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് പോയി ഇൻവെസ്റ്റിഗേറ്ററെ കണ്ട് നിർബന്ധിക്കണം എന്നില്ല. കാരണം അവര് 50 മുമ്പുണ്ടായിരുന്ന ലിറ്ററസി റേറ്റ് അല്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകം മുഴുവൻ. ഇപ്പൊ മനുഷ്യര് ടെക്നിക്കൽ നോളജ് കൂടിയിരിക്കുന്നു, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യുവതലമുറകള് ജെൻസി എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പലപ്പോഴും അവര് സ്പീഡിൽ കാര്യങ്ങൾ തിരക്കുകാരാണ്. അതുകൊണ്ട് ഉള്ള പ്രശ്നമേ ഉള്ളൂ, കുറച്ചുകൂടി ഈ കാര്യങ്ങൾക്കൊക്കെ സ്പീഡ് കൂടുന്ന രീതിയിൽ അനാലിസിസിലാണെങ്കിലും പുതിയ പുതിയ ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പഴയ പൈതണും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഫോർട്രാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നതിൽ നിന്നൊക്കെ വളരെ വളരെ സ്പീഡിലാണ് പൈതൺ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിച്ച്, ആർ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിച്ച്. ഇപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പീഡിലുള്ള അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളൊക്കെ വളർന്നു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന്, പണ്ടൊക്കെ നമ്മൾ ഈ ബയേനിയൽ നമുക്ക് 10 കൂടുമ്പോഴുള്ള സെൻസസ് ഉണ്ടായിരുന്നു ഇന്ത്യയില്, ഈ സെൻസസിന്റെ ഒരു റിപ്പോർട്ടൊക്കെ എടുത്ത് ഇറക്കി വരുമ്പോഴത്തേക്ക് ഒരു 6-7 കഴിഞ്ഞു. ഇന്നിപ്പോ അതല്ല, ഇന്നിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഈ പ്രാവശ്യം നമ്മൾ നടത്തുന്ന സെൻസസിന് 1 അതിന്റെ റിപ്പോർട്ടുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരും. അത് തന്നെയല്ല, ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ തീയതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. കേന്ദ്ര സെൻസസ് ഡയറക്ടറേറ്റിന്റെ ആ വെബ്സൈറ്റിൽ മുഴുവൻ ഡാറ്റയും കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ഡിജിറ്റൽ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട്, കടലാസിലല്ല, ഡിജിറ്റലായിട്ടാണ്. അത് വേഗത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ആർക്കും പരിശോധിക്കാൻ പറ്റത്തെങ്കിൽ വെബ്സൈറ്റുകളിൽ അതിന്റെ സെർവറിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം കൂടും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പഴയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഡാറ്റാ സയൻസിന്റെ യുവാണ്, ഡാറ്റാ സയൻസ്, ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആധുനിക ലോകത്തിലെ ആനുകാലികമായിട്ട് അതിന് വന്ന മാറ്റമാണ്, ഒരു പരിണാമം എന്ന് പറയാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പരിണാമമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി.

ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ ഭാഗമായി എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായി ചേർന്ന് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി കണക്കുകൾ കഥ പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ കെ ജോസുമായി സെന്റ് തെരേസസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപിക ആർദ്ര ഷാജി നടത്തിയ ഫോണിൻ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത്

നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കല്ല് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തേനെ. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ, പ്രത്യേക പരിപാടി 2-ാം അധ്യായം. നിർവഹണം രാഹുൽ ദേവ് RK.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം
1: ചേട്ടന്റെ പേരെന്താ?
2: എന്റെ പേര് ജോർജ്.
1: ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുകയാണോ അതോ?
2: ഞങ്ങളിവിടെ കോരാൻ ഒരു സെക്ഷനുണ്ട്, മീൻ വളക്കാർ കൊണ്ടുവരുമ്പോൾ അത് കോരിയെടുക്കുന്ന ടീമാണ്.
1: ഇവിടെ ട്രോളിംഗ് നിരോധിച്ചു എന്ന് പറയണ്ടായിരുന്നില്ലേ, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
2: ട്രോളിംഗ് നിരോധനം വേണം, അത് അത്യാവശ്യമാണ്.
1: എന്തുകൊണ്ടാണ് അതങ്ങനെ വേണമെന്ന് പറയുന്നത്?
2: അത് വേണമെന്ന് പറയാനായിട്ട് കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മീൻ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ ആ കാലയളവിൽ ഫിഷിംഗ് ബോട്ടായാലും മറ്റ് ബോട്ടുകൾ പോയാൽ അതിൻ്റെ ഉൽപ്പാദനത്തിന് വംശനാശം സംഭവിക്കും. പൊടിമീനുകളെ പിടിക്കുന്ന ഒരു കാലയളവാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിരോധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.
1: ഈ ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
2: ഇല്ല, ഞങ്ങളെ സംബന്ധിച്ച് അത് വരുന്നില്ല. കാര്യം ഞങ്ങളെന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. അങ്ങനെയുള്ളവർക്ക് ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
1: കഴിഞ്ഞ വർഷം ഇതേപോലെ മീൻ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനെക്കാട്ടിയും ഇപ്രാവശ്യം കൂടിയിട്ടുണ്ടോ ട്രോളിംഗ്? ഈ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മീൻ കൂടിയിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ, എന്താണ്?
2: അത് കാലകാലങ്ങളായിട്ട് മത്സ്യസമ്പത്ത് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ട്രോളിംഗ് നിരോധനമായാലും അല്ലാതെ ആയാലും മത്സ്യസമ്പത്ത് കുറവാണ്. അത് സംഭവിക്കുന്നത് നമ്മളുടെ അശാസ്ത്രീയമായ മീൻപിടുത്തം തന്നെയാണ് അതിൻ്റെ കാരണം. കാര്യം ചൂടുകലായാലും മറ്റ് അടക്കം കൊല്ലി വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം തന്നെയാണ് അതിന് കാരണം.
1: ചേട്ടാ, മത്സ്യസമ്പത്ത് വളരാൻ ട്രോളിംഗ് നിരോധനം സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
2: ട്രോളിംഗ് നിരോധനം സഹായിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ മുൻപ് സൂചിപ്പിച്ച പോലുള്ള വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകൾ പോകാത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് കൊണ്ടും മത്സ്യം ഉൽപ്പാദനം വർദ്ധിക്കാനാണ് ചാൻസ് കൂടുതൽ നിൽക്കുന്നത്. ഈ കാലയളവിൽ നിരോധനം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ 50 ദിവസങ്ങളിലാണ്, 50-52 ദിവസമാണ് ഈ വർഷം വെച്ചേക്കണം. പക്ഷേ ശരിക്കും ആ കമ്മീഷൻ പറയണത് 90 ദിവസം ആക്കണമെന്നുള്ളതാണ്. അതിനോട് തന്നെയാണ് ഞങ്ങളുടെ യോജിപ്പ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കാലയളവ് ഞങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. കാര്യം മത്സ്യം കൂടുതൽ കിട്ടുന്ന ഇപ്പോൾ ബോട്ടുകൾ പോകാത്തത് കൊണ്ട് തന്നെ അതനുസരിച്ചിട്ടുള്ള വിലയും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കാലമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്.
1: അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ട് ഇല്ല?
2: നോ പ്രോബ്ലം.
1: ചേട്ടാ, ഈ നിരോധന കാലത്ത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ സഹായം ലഭിക്കുന്നത്?
2: അങ്ങനെ പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ കാലയളവിൽ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. കാരണം ഈ പ്രകൃതി മോശം അങ്ങനെയുള്ള സമയങ്ങളിൽ നേരത്തെ ഞങ്ങൾക്ക് 200 വെച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം.
1: നമസ്കാരം ചേട്ടാ.
3: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
3: തങ്കച്ചൻ.
1: ചേട്ടൻ ഇത് മീൻ പിടിക്കാൻ പോവുകയാണോ അതോ?
3: പിടിക്കാനും പോകും, ഇവിടെ ലോഡിംഗ് കാരോട് നിൽക്കുകയും ചെയ്യുന്നു.
1: ചേട്ടാ, ഈ ഇപ്പോൾ ട്രോളിംഗ് നിരോധിച്ചു എന്ന് പറയുന്നില്ലേ, അതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
3: ട്രോളിംഗ് നിരോധിച്ചാൽ നല്ല കാര്യമല്ലേ, പൊടിമീനൊന്നും കിട്ടിയല്ല. മറ്റേ പൊടിമീനെല്ലാം ഒരു കൂടുതലും വലിച്ചിട്ട് വന്നത് അതെല്ലാം കാര്യം നശിപ്പിച്ച് കളയല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ ഇനി ഈ 2-3 മാസത്തേക്ക്. അതുകൊണ്ട് ഗുണമേ ഉള്ളു മത്സ്യത്തൊഴിലാളിക്ക്.
1: ചേട്ടാ, അപ്പോൾ ഈ ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ?
3: ബുദ്ധിമുട്ടൊന്നും ഇല്ല, അതിൽ ഞങ്ങൾക്ക് നല്ലതായ ആട്ടേ വരികയുള്ളൂ. അത്
1: മീൻ ഇപ്പോൾ കിട്ടാതാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും
3: കിട്ടാതെ വരുന്ന വരെ തക്കത്തിനൊക്കെയാണ് ആ മീൻ ഇറങ്ങി വരുന്നത്. ഈ മീനൊക്കെ ഇറങ്ങി വരുന്ന വരെ തക്കവും അതിൻ്റെ വാവ് അഷ്ടമി ഏകാദശി എന്നും കൊണ്ടൊക്കെ ദിവസങ്ങളൊക്കെ ഉണ്ട്. ആ ദിവസങ്ങളൊക്കെയാണ് ഈ മീൻ ഇറങ്ങി വരുന്നത്. അല്ലാതെ എല്ലാ സമയത്തും മീൻ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അതുപോലെ കടലിൽ മീൻ അതുപോലെ ഉണ്ടാകണം, മീൻ തന്നെ ഉണ്ടാവും. ഈ കഴിഞ്ഞ സീസണിന് നല്ല രീതിയിലൊക്കെ ചാള ഇഷ്ടം പോലെ ഉണ്ടായി ഇവിടെ. ആ തക്കവും നോക്കാതെ എപ്പോഴും മീൻ കിട്ടിക്കൊണ്ടിരുന്നു ഇവിടെ. അങ്ങനെയാണ് മീൻ കിട്ടണത്.
1: ചേട്ടാ, ഇപ്പോൾ ഒരു ദിവസം മീൻ പിടിക്കാൻ ഇവിടുന്ന് കടലോട്ട് ഇറങ്ങിയാൽ എത്ര ദിവസം ആവും മീൻ പിടിച്ച് വരാൻ, അതോ എത്ര മണിക്കൂറാണോ?
3: മണിക്കൂറുകൾ മതിയല്ല അതിന്. ഇപ്പോൾ 5 മണിക്ക് പോകണവർ അപ്പം തന്നെ ചിലപ്പോൾ ചെന്ന് മീനോട് അടിച്ചെന്ന് വരും. എന്നിട്ട് രാവിലെ ഒരു 8 മണി 7 മണി മുതൽ ഇങ്ങോട്ട് മീനുമ്പോളം വരാൻ തുടങ്ങും. അങ്ങനെയാണത്. പിന്നെയും പോണവരുണ്ട്, പിന്നെയും കിട്ടണവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്.
1: എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ പ്രോസസ്സ് മീൻ പിടിക്കുന്നതിൻ്റെ?
3: അത് ഇപ്പോൾ വള്ളവമ്പലേമല്ലേ ഇത്. ഈ വള്ളവുമായിട്ട് ചെന്നുമ്പോൾ മീനിൻ്റെ രക്ഷ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ അതിനെ അകത്തെടുത്തോണ്ട് വളച്ചടിച്ചോണ്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ വകുപ്പ്.
1: ചേട്ടാ, ട്രോളിംഗ് സമയത്ത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാറുണ്ടോ?
3: ട്രോളിംഗ് സമയത്ത് സർക്കാരിൽ നിന്ന് പണിക്ക് പോകരുന്ന സർക്കാർ പറയുമെങ്കിൽ മാത്രം 1000 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പോകരുതെന്ന് പറയും. കാറ്റും മഴയും കോളും ഒക്കെ വരുന്ന സമയത്ത് സർക്കാർ പറയും കടലിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഡേറ്റിന് അവർ ഞങ്ങൾക്ക് അത് പാസ്സാക്കി തരും.
1: മീൻപിടുത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ജീവിതത്തിൽ നഷ്ടമാണോ അതോ ലാഭമാണോ തോന്നിയിരിക്കുന്നത്?
3: നഷ്ടം

0: ഒന്നുമില്ല, ലാഭം തന്നെ. അത് ലാഭം അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? ഓരോരുത്തരും ഉണ്ടാക്കുന്നതല്ലേ ഇതെല്ലാം? അതെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് ലാഭം തന്നെയാണ്. ഇതെല്ലാം ഒന്നുമില്ലാത്തവനും നല്ല രീതിയിൽ ജീവിച്ചെന്ന് അവൻ ഒരുപാട് കാശുണ്ടാക്കാൻ ഇതുകൊണ്ട്.
1: ചേട്ടാ, ഇതെങ്ങനെയാ പരമ്പരമായിട്ട് വരികയാണോ അതോ ചേട്ടനായിട്ട്
0: ജനിച്ച കാലം പോലും എൻ്റെ തന്തമാരും അപ്പാപ്പന്മാരും എല്ലാവരും മീൻപിടുത്തക്കാരാണ്. അങ്ങനെയാണ്.
1: മുൻ വർഷങ്ങളിൽ നിരോധനത്തിന് ശേഷം മത്സ്യം കൂടിയിട്ടുണ്ടോ എന്നാണ്, കുറഞ്ഞിട്ടുണ്ടാണോ എന്താ ചേട്ടൻ്റെ അഭിപ്രായം?
0: അതിന് ഈ പലതരം താത്തുതരം മീനുണ്ട്, ആ മീനൊക്കെ ഇപ്പം കാണാറില്ല. അതിനെ ഫിഷിംഗ് ബോട്ട് നിർത്തി കഴിയുമ്പോൾ അതൊക്കെ പൊടിപ്പുണ്ടെങ്കിൽ തന്നെ വലുതായി കിട്ടണമെങ്കിൽ ആ ഫിഷിംഗ് ബോട്ട് നിർത്തണം. നിർത്തുമ്പോഴാണ് ഇത് കിട്ടണം ഞങ്ങൾക്ക്, അല്ലാതെ കിട്ടിയില്ല ആ മീനിനെ. ഫിഷിംഗ് ബോട്ടിൻ്റെ വലയെ പെട്ടുപോണ മീൻ അതല്ല, അതെല്ലാം ആ പൊടിപ്പെല്ലാം നശിഞ്ഞു പോവുകയാണ്. പിന്നെ അങ്ങനെയാണ് ആ പൊടിപ്പ് ഈ സമയത്ത് കാണാത്തത്. ഇത് കഴിയുമ്പോൾ ഈ ബോട്ട് കറി കഴിയുമ്പോൾ ആ വാവുള്ള മാസത്തിൽ ഇത് വളർന്ന് വളക്കിറക്കി കിട്ടാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ എന്ത്.
1: ചേട്ടാ, കടൽ പരിസ്ഥിതിയിൽ നിന്ന് ഈ ട്രോളിങ് കൊണ്ട് ഉണ്ടായ ഗുണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: ഗുണമായിട്ടൊന്നും നമുക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വള്ളക്കറക്കെല്ലാം അതുകൊണ്ട് നഷ്ടമേ ഉള്ളൂ. അല്ലാതെ ട്രോളിങ് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഉപകാരം? ഒരു ഉപകാരം.
1: അത് എങ്ങനെയാട്ടാ നഷ്ടം?
0: ഞാൻ പറഞ്ഞില്ലേ, ഈ പൊടിമീനുകളും പൊടിച്ചെമ്മിനും എന്ത് സാധനം, പൊടി കൂന്തൽ ഇതെല്ലാം ഈ വലയിടത്ത് കിട്ടിയും ഇതെല്ലാം വലുതായി കിട്ടേണ്ടതാണ് ഇവിടെ. ആ സാധനമാണ് ഇവർ വലിച്ച് ഇപ്പോഴേ വലിച്ച് ബോട്ടയിട്ട് അത് വളമായിട്ട് തട്ടിക്കളയണത്, കോരിക്കളയണവർ. വലയെ കിട്ടുമ്പോൾ ചാകണത് ആ സാധനമാണ് കോരിക്കളയണത്. അല്ലെങ്കിൽ ഒരുപാട് തരം മീനിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുണ്ട് അവർ. അപ്പോൾ ഈ രണ്ട് മൂന്ന് മാസം അവർ പോയില്ലെങ്കിൽ ആ മീൻ അവിടെ കിടന്ന് വലുതായി ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ എൻ്റെ കിടപ്പ്.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
2: റോബി.
1: ചേട്ടൻ മീൻ പിടിക്കാനാണോ അതോ സെയിൽ ചെയ്യണോ?
2: കരയിലെ പണിക്കാരാണ് ഞങ്ങളെ വഞ്ചി നിന്ന് മീനിറക്കണത്. പിന്നെ ഇവിടെ ചെറിയ വഞ്ചി ഇതിൻ്റെ അകത്തിട്ട് പണിയും, ചെറിയ വെള്ളം, ഡിങ്കി വെള്ളം എന്ന് പറയും.
1: ചേട്ടാ, ഇപ്പൊ ട്രോളിങ് നിരോധിച്ചു എന്ന് പറയുന്നില്ലേ, അപ്പോ അതിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
2: അത് നല്ല മീനുകൾ മുട്ടയിടുന്ന ആളുകളല്ലേ ഇത്, അതാണ് അങ്ങനെ നിരോധനം വന്നേക്കണം.
1: നിരോധിച്ചപ്പോ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെയാ ബാധിച്ചത്? നല്ലതാണോ അതോ മോശമായിട്ടാണോ?
2: പണി മീനിനൊക്കെ വിലയാണ്, മീനില്ല ബാധിക്കില്ലാതാണ്. മീനിന് വില കിട്ടും, മീനില്ല മീനിന് വിലയാണ്.
1: ഏട്ടാ, എങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണോ?
2: ആ, ഞാൻ പാരമ്പര്യമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ മത്സ്യബന്ധനം.
1: അച്ഛനും?
2: അച്ഛൻ മത്സ്യ കച്ചവടമാണ്.
1: ഏട്ടാ, കഴിഞ്ഞ വർഷത്തിന് ട്രോളിങ് നിരോധിച്ചു ഉണ്ടായിരുന്നില്ലേ, അത് വെച്ച് നോക്കുമ്പോ ഇപ്രാവശ്യം മീൻ കൂടിയിട്ടുണ്ടാവും, എങ്ങനെയാ?
2: പിന്നെ അതൊന്നും പറയാനായിട്ടില്ല. ഇപ്പം ഈ നാലില് മീനില്ല, അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ.
1: നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ?
3: സന്തോഷ് കുമാർ.
1: ചേട്ടാ, മീൻ പിടിക്കുകയാണോ അതോ മീൻ വിൽക്കലാണ്?
3: പിടിക്കാൻ പോകുന്ന, പാരമ്പര്യമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന.
1: ചേട്ടാ, ഇപ്പോൾ ട്രോളിങ് നിരോധനം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ എങ്ങനെയാ ചേട്ടൻ്റെ അഭിപ്രായം?
3: ട്രോളിങ് നിരോധനം കഴിഞ്ഞതിന് ശേഷം മീനിൻ്റെ ലഭ്യത കുറവാണ്, വളരെ വളരെ മീനിൻ്റെ ലഭ്യത കുറവാണ്. ഉള്ള മീനിന് വിലയുണ്ട്, മീന് കുറവാണ് പൊതുവെ.
1: അല്ല, അപ്പോൾ ഈ ട്രോളിങ് നല്ലതാണോ അതോ ജീവിതം ബാധിച്ചിരിക്കും?
3: മൂന്ന് മാസവും വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മത്സ്യത്തൊഴിലാളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം എന്ന് വെച്ചാൽ മീനിൻ്റെ ലഭ്യത ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മീൻ വളരെ ഇപ്പോൾ കുറവുണ്ട്, അപ്പോൾ മൂന്ന് മാസം ട്രോളിങ് നിരോധനം വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്.
1: ഈ ട്രോളിങ് നിരോധിക്കുന്ന സമയത്ത് വീട്ടിൽ ഫിനാൻഷ്യലി, അതായത് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്?
3: ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ്.
1: ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ട്?
3: സഹായമില്ല, ഈ സമയത്ത് സഹായങ്ങളൊന്നുമില്ല. സഹായം വേണ്ടതാണ് ഈ സമയത്ത് സത്യം പറഞ്ഞത്.
1: കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം മീൻ പിടിക്കുമ്പോൾ മീൻ കൂടിയിട്ടുണ്ടോ, വർദ്ധിച്ചിട്ടുണ്ടോ അതോ കുറയുകയാണോ?
3: കുറയാണ്, കുറയാണ്.
1: അത് എന്തുകൊണ്ടാണ്?
3: അങ്ങനെ ട്രോളിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ട്രോളിങ് നിരോധനം വേണം, അതേ മീൻ ഉണ്ടാവുള്ളൂ. ട്രോളിങ് നിരോധനം ഇല്ലെങ്കിൽ മീൻ ഉണ്ടാകത്തില്ല.
1: ട്രോളിങ് നിരോധനം എന്ന് പറയുമ്പോൾ മത്സ്യ കുഞ്ഞുങ്ങളെ ജനിക്കുന്ന ആ ടൈമിനല്ലേ അവിടെ? അപ്പോൾ പിന്നെ എന്താ അതിന് പ്രശ്നം?
3: മാസം ട്രോളിങ് നിരോധനം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മീൻ ഉണ്ടാവും. ഇപ്പോൾ ഈ 50 ദിവസം കഴിഞ്ഞാൽ മീന് പിന്നെയും പോയി ട്രോളിങ് നടത്തിയല്ലേ, അപ്പോൾ മീൻ ഉണ്ടാകത്തില്ല. 3 മാസം ട്രോളിങ് നിരോധനം ഉണ്ടെങ്കിൽ മീൻ ഉണ്ടാകത്തുള്ളൂ.
1: നമസ്കാരം.
4: രാജൻ എന്ന പേര്.
1: പാരമ്പര്യമായിട്ട് മീൻ പിടുത്തക്കാരാണോ?
4: ആ, മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാത്രം പോയത്, ഇപ്പൊ ഈ റോളിങ് ഉണ്ട്, പാടില്ലാതെ വന്നപ്പോ പോകരുത്. റോളിങ് വെക്കുമ്പോഴേ ഈ മീനിന് വില കിട്ടുള്ളൂ. മീനിന് ഇപ്പൊ 220 രൂപ ഉരുക്കി, ചൂടത്തിന് കുറഞ്ഞ വില.
1: അല്ല, അപ്പൊ ഈ ട്രോളിങ് നിരോധനം എന്ന് പറയുന്നത് അത് എങ്ങനെയാ തോന്നുന്നത്? മീൻപിടുത്തക്കാർക്ക് നല്ലതാണോ അതോ മോശമാണോ, എന്താണ്?
4: മീൻപിടുത്തക്കാർക്ക് നല്ലതാ.
1: എങ്ങനെയാണ് നല്ലത്?
4: ഈ ഫിഷിംഗ് ബോട്ട് കയറുമ്പോ മീനിന് വില കിട്ടും, ഫിഷിംഗ് ബോട്ട് ഉള്ളപ്പോ മീനിന് വില കിട്ടിയില്ല.
1: ഈ സമയത്ത് ഫിനാൻഷ്യലി, അതായത് സാമ്പത്തികപരമായിട്ട് വീട്ടില് ബുദ്ധിമുട്ട് നേരിട്ടുണ്ടോ?
4: ആ, ബുദ്ധിമുട്ടുമായിട്ട് ഭയങ്കരമായിട്ട് നേരിട്ടുണ്ട്.
1: അതിന് സർക്കാരായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുകയോ? എങ്ങനെ?
4: സർക്കാരൊന്നും ചെയ്തിട്ടില്ല. തള്ളിപ്പോയി മരിച്ചവർക്ക് പൈസ ഉണ്ട്, അല്ലാതെ സ്വാഭാവികമില്ല.
1: ഈ കഴിഞ്ഞ പ്രാവശ്യം

0: മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ട്രോളിങ് കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്തും വെച്ച് നോക്കുമ്പോ മീൻ വർദ്ധിച്ചിട്ടുണ്ടോ അതോ കുറവാണോ? എന്താ
1: മീൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയവർക്കിന്ന് 2-3 ലക്ഷം രൂപ കിട്ടും, അല്ലാത്തവർക്കൊന്നുമില്ല.
0: അപ്പൊ ഇപ്പൊ മീൻ പിടിക്കാൻ ഇപ്പോ ഇറങ്ങിയ എങ്ങനെയാ? ഒരു ദിവസമാണോ അതോ മണിക്കൂറുകളിലാണോ എങ്ങനെയാ പോകുന്നത്?
1: മീൻ കണ്ട ഉടനെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോയി മീൻ കിട്ടിയ, അല്ലെങ്കിൽ അവര് അവിടെ കിടക്കും കേരയിൽ വെള്ളത്തെ കൊടുത്തു വിടും. കൊച്ചു വെള്ളത്തെ
0: ഇപ്പൊ മീൻ കിട്ടിയില്ല വെച്ചാൽ എത്ര ദിവസം വരെ അവര് ഉണ്ടാവും?
1: അത് ഒരു വൈകുന്നേരം വരെ കിടക്കും, ഒരു 5 മണിയാകും പിന്നെ ഇങ്ങോട്ട് കേൾക്കും.
0: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം
0: ചേട്ടന്റെ പേരെന്താ?
2: എന്റെ പേര് പൈസ്.
0: ചേട്ടൻ പാരമ്പര്യമായിട്ട് ഇവിടെ മീൻപിടുത്തം?
2: അതെ, മത്സ്യബന്ധനമാണ്.
0: ചേട്ടാ ഇപ്പൊ ട്രോളിംഗ് നിരോധിച്ചു എന്ന് പറയുന്നില്ല, അതിൽ എന്താ ചേട്ടന്റെ അഭിപ്രായം?
2: ട്രോളിംഗ് നിരോധിച്ചെങ്കിലും മീനില്ല, മീൻ കുറവാണ് വളരെ ഇവിടെ ഈ ചന്തക്കളവിൽ. ചെമ്മീൻ മീനും കുറവാണ്.
0: എല്ലാവരും പറയുന്നു ട്രോളിംഗ് നിരോധിക്കണം എന്ന്. എന്തുകൊണ്ടത് അങ്ങനെ പറയുന്നത്?
2: നിരോധിക്കണം എന്നല്ലെങ്കിൽ മത്സ്യത്തിലാണ് എന്തെങ്കിലും കിട്ടുള്ളൂ, ഈ ഇങ്ങനെയുള്ള വള്ളക്കാരൊക്കെ പോയാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ ചെമ്മീനും സാധനവും കിട്ടുള്ളൂ, ഇല്ലേ കിട്ടിയില്ല. ബോട്ടുകാരൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടിലാണ് മീൻ കിട്ടാണ്ട് വരുന്നത്, പൊടിപ്പ് നശിപ്പിക്കുക ബോട്ടുകാരൻ്റെ. അതിനാണ് കൂടുതലും ട്രോളിങ്ങിൻ്റെ നിരോധനം വെക്കുന്നത്.
0: ട്രോളിങ്ങിൻ്റെ നിരോധനം ചിലർ പറയുന്നുണ്ട് 90 ദിവസം വേണം. എത്ര ദിവസം വേണമെന്ന് കറക്റ്റായിട്ട് ചേട്ടൻ്റെ അഭിപ്രായം?
2: 90 ദിവസം തന്നെ വേണം. 90 ദിവസം കിട്ടിയാലേ ഉള്ളൂ മത്സ്യങ്ങൾ വളർന്നു വരുകയുള്ളൂ.
0: ട്രോളിങ് സമയത്ത് വീട്ടിൽ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ?
2: ഇല്ല, ട്രോളിങ് ഞങ്ങൾ വളർത്തിയില്ല പോണത്. അത് കാരണം ഞങ്ങൾക്ക് ട്രോളിങ് നിരോധനമൊന്നും ഇല്ലല്ലോ. ബോട്ടിൽ പോകുന്നവർക്കല്ലേ ട്രോളിങ് നിരോധനം?
0: ബോട്ടിൽ പോകുന്നവർക്ക് ഇതേപോലെ അങ്ങനെ
2: എന്തെങ്കിലും ഇങ്ങനെയുള്ള പണിക്ക് പോകും, വള്ളത്തെ കയറും.
0: ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായം ഈ സമയത്ത് കിട്ടാറുണ്ടോ?
2: ഇത് അങ്ങനെയുള്ള വരുമാനം ഒന്നും ഇപ്പം ഇല്ല, നേരത്തെയും ഇല്ല. പണിക്ക് പോയില്ലെങ്കിൽ നമുക്ക് സർക്കാരിൻ്റെ പേരിട്ട് ഒന്നും കിട്ടുന്നില്ല.
0: പിന്നെ ഏട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ട്രോളിങ് ചെയ്തതാണല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള മീൻപിടുത്തത്തിൽ എന്താണ് മീനിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നാണോ എന്താണ് അഭിപ്രായം?
2: അല്ല, ഇപ്രാവശ്യം മീൻ കുറവാണ്. ട്രോളിങ് നിരോധനം വെച്ചെങ്കിലും മീൻ കുറവാണ്.
0: ചേട്ടൻ്റെ പേരെന്താ?
3: എൻ്റെ പേര് ടോമി.
0: ചേട്ടാ ഇത് പാരമ്പര്യമായിട്ട് മീൻപിടുത്തമാണോ?
3: പാരമ്പര്യമായിട്ട് തന്നെയാ.
0: ചേട്ടാ ഇപ്പോൾ ട്രോളിങ് നിരോധനം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
3: ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മത്സ്യങ്ങള്, കുഞ്ഞു മത്സ്യങ്ങൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വലിയ വള്ളക്കാരെ ട്രോളിങ് നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള ചെറിയ വള്ളക്കാർക്ക് ഉപജീവന മാർഗം നടന്നുകൊണ്ടിരിക്കുന്ന വാട്ടി മീനുകൾ ഇപ്പോൾ സുലഭമായി കിട്ടും. വലിയ വലിയ ബോട്ടുകൾ പോയി പടിഞ്ഞാറ് പോയി പിടിക്കുമ്പോഴാണ് ഈ മീനെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രോളിങ് നിരോധനമാക്കി നിർത്തിയിട്ട്. ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ട്രോളിങ്ങിൻ്റെ എന്താ വെച്ച് നോക്കുകയാണെങ്കിൽ മീൻ പൊതുവെ കുറവാണ്, കുറഞ്ഞ മീനാണ് കിട്ടുന്നത്. പണ്ടത്തെ സീസൺ എന്ന് വെച്ചാൽ ഈ ടൈമിന് നല്ല മത്സ്യങ്ങൾ ഇവിടെ എല്ലാത്തരം മത്സ്യങ്ങളും ഉണ്ടാവും, ഇപ്പോൾ കുറവാണ് കിട്ടുന്നത്.
0: ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞാൽ നല്ലതാണോ അതോ?
3: ട്രോളിങ് നിരോധനം നല്ലതാണ്. നമ്മളെ മീനുകൾ മുട്ടയിട്ട് വിരിയുന്ന സമയങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അവരൊക്കെ ഈ വള്ളങ്ങളെല്ലാം കൂടെ ചെന്ന് അലമ്പാക്കുന്നതിനാൽ മീനുണ്ടാകും, കൂടുതലുണ്ടാകുകയുള്ളൂ ഈ നിരോധനം ഉണ്ടായിക്കഴിഞ്ഞാൽ.
0: ഈ നിരോധനം ഉണ്ടാകുമ്പോൾ മീൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
3: അതുപോലെ വേനൽ ടൈമിന് നമുക്ക് സുലഭമായി മീൻ കിട്ടിക്കൊണ്ടിരിക്കും.
0: പിന്നെ ഏട്ടാ, ഈ സമയത്ത് നിങ്ങളുടെ വീടുകളിലെ സാമ്പത്തിക സ്ഥിതിയായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ?
3: സാമ്പത്തിക പണിയില്ലാതെ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ കടങ്ങളൊക്കെ വായിച്ചാണ് നമ്മളിപ്പോൾ കുടുംബമൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ഏട്ടാ ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും?
3: ഗവൺമെൻറ്റിൻ്റെ വക എന്ന് പറഞ്ഞാൽ സഹായം അവരിങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്, ചില ടൈമിനൊക്കെ ഞങ്ങൾക്ക് പൈസ കിട്ടുമായിരുന്നു, ഇപ്പോൾ പൈസ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ 500 വെച്ച് 3 പ്രാവശ്യം അടക്കം ഒരു 1500 ഞങ്ങൾ നമ്മുടെ സർക്കാരിന് കൊടുക്കും. ആ സർക്കാരിന് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു മത്സ്യം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആ പൈസ ഇരട്ടിയായിട്ട് വരും, 3000 വരും. നമ്മൾ 1500 അടച്ചാൽ മതി, നമുക്ക് 3000 തിരിച്ചു കിട്ടും.
0: എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ മത്സ്യം കൂടിയതാണോ അതോ കുറഞ്ഞതാണോ തോന്നിയിരിക്കുന്നത്? ഇപ്രാവശ്യം
3: ട്രോളിങ് നിരോധനം, കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രോളിങ് നിരോധനത്തെ വെച്ച് ചൊല്ലി പറയുകയാണെങ്കിൽ അങ്ങനെ ട്രോളിങ് നിരോധനം ഉണ്ടായിരുന്നു. ഈ 9 മാസം വരെ ഇവിടെ മീൻ തന്നെ ഇരുന്നു, നല്ല മീനുണ്ടായിരുന്നു.
0: അപ്പോൾ മത്സ്യം കൂടി തന്നെ,
3: മത്സ്യം കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നു.
0: പിന്നെ ചേട്ടാ ഇപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ ദിവസങ്ങളാണ് എടുക്കുന്നത് അതോ മണിക്കൂറുകളാണ്? എങ്ങനെയാണ്?
3: മണിക്കൂറുകൾക്ക് രാവിലെ വെളുപ്പിനെ ഒരു 5 മണിക്ക് പോയാൽ ഒരു 6-7 മണിയാകുമ്പോൾ മീനുമായിട്ട് വരും.
0: ഇപ്പം മീൻ കിട്ടിയില്ല എന്ന് വെച്ചാലുള്ള സമയം അപ്പോൾ എത്ര ദിവസങ്ങൾ അവിടെ ഇരിക്കും അതോ?
3: ഇല്ല,
0: ഡെയിലി തന്നെ,
3: ഡെയിലി വരികയാണ് ഇവിടെ.
0: ഡെയിലി പോയി
3: രാവിലെ 5 മണിക്കിറക്കും. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവർ രാവിലെ 6-7 മണിയാകുമ്പോൾ വരും, കിട്ടാത്തവർ അവിടെ കിടക്കും, കടലിൽ കിടക്കും. എന്നിട്ട് പിന്നെ കിട്ടിയ ഉച്ചക്കുമ്പോട്ട് തന്നെ അവർ തിരിച്ചു കയറും.
0: അപ്പോഴേക്കും മീൻ എന്തായാലും കിട്ടും,
3: കിട്ടിയിരിക്കും.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് പ്രത്യേക പരിപാടി ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ 2 അധ്യായം. നിർവഹണം രാഹുൽ ദേവ് ആർ കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ ഭാഗമായി എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായി ചേർന്ന് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി കണക്കുകൾ കഥ പറയുമ്പോൾ. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ കെ ജോസുമായി സെയിന്റ് തെരേസസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപിക ആർദ്ര ഷാജി നടത്തിയ ഫോണിൻ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഈ കട്ടിയുള്ള വാക്കുകളായിരിക്കാം ഒരുപക്ഷെ സാധാരണ ജനങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് അകറ്റുന്നതെന്ന് നോക്കുന്നു. ലൈക്ക് ഈ പ്രോബബിലിറ്റി തിയറി, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് തുടങ്ങി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും എന്തോ ഒരു വലിയ സാധനം പഠിക്കുന്ന പോലത്തെ ഒരു എഫക്ട് ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ സർ?
2: അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂൾ ക്ലാസ്സുകളിൽ തൊട്ടേ, ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ സ്കൂൾ ക്ലാസ്സുകളിൽ, അത് തന്നെയല്ലേ ഇപ്പോഴത്തെ CBSE സിലബസിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ തൊട്ടേ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ തൊട്ടേ ഈ ഡേറ്റയെ പറ്റിയൊക്കെ ഉള്ളതായ ധാരണകൾ കുട്ടികൾ കൊടുത്തു തുടങ്ങുന്നു. അത് സാവധാനം അങ്ങോട്ട് മാറും. ഇപ്പോഴത്തെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും ആ വ്യത്യാസമൊക്കെ മാറും. കാരണം അവർക്ക് ഒന്നാം ക്ലാസ്സിൽ തൊട്ടേ കുറച്ച് ഡേറ്റ കൊടുത്തിട്ട് അതിനെ പട്ടികയാക്കി തിരിക്കാൻ, ഇപ്പം ഞാൻ പറഞ്ഞ നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന എൻ്റെ വീട്ടിലെ കൊച്ചു കുട്ടിക്ക് പോലും അവർക്കും ഉണ്ട് ഇങ്ങനെ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ മാത്തമാറ്റിക്സിൽ. അവിടെ കൊടുക്കുന്ന വലിയ ഡാറ്റാ സയൻസ് ഒന്നുമല്ല, അവിടെ കുറച്ച് ഇന്ന വീട്ടിൽ വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും വില കൂടിയ സാധനം ഏതാണ്, ഏറ്റവും വില കൂടിയ സാധനമാണ്, അല്ലെങ്കിൽ ഒരു കടയിൽ നിന്നും സാധനം വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ എണ്ണം, അങ്ങനെ ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഏതാണ്, ഏറ്റവും വില കൂടിയ സാധനം ഏതാണ്. ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതായ ഒരു രീതിയിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വയം

0: സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡേറ്റയെ പറ്റി, ഡേറ്റയെ നന്നായിട്ട് അപഗ്രഥനം ചെയ്യുന്ന ഡേറ്റയെ പറ്റിയുള്ള ഒരു വിവരം വേണം. ശരിക്കും പറഞ്ഞാൽ അതാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്, ഡേറ്റയാണ് ഇന്നത്തെ ഓയില്. നമ്മൾ പെട്രോൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡേറ്റയാണ് ഇന്നത്തെ ഇന്ധനം. ആ ഡേറ്റ അടിസ്ഥാനമായിട്ടുള്ള ഒരു തീരുമാനമല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ എന്താ പൊട്ടൻ അല്ലെങ്കിൽ അന്ധൻ ആനയെ കണ്ട പോലെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഡേറ്റ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ആ 1000 രൂപ കൊണ്ട് എനിക്ക് കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ട രീതിയെ ഉപയോഗിക്കേണ്ട, ഏതിനാണ് വില കൂടുതൽ വില കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അത് വളരെ ശാസ്ത്രീയമായി ആ പൈസ പണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങൾ ഡേറ്റ അധിഷ്ഠിതമായിട്ട് ഗവൺമെന്റുകൾക്ക് മന്ത്രിമാർക്ക് ഈ ഡേറ്റ അധിഷ്ഠിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അർത്ഥമുണ്ട്. അതല്ലാതെ നമ്മൾ വെറുതെ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അത് ഒരു വേസ്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് ഗവൺമെന്റുകളെ സംബന്ധിച്ചും പണം എന്ന് പറയുന്നത് അവർക്ക് വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന പോലെ പണം ചെലവഴിക്കല്ല. നമുക്ക് അവിടെ വളരെ ഒപ്റ്റിമൽ ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വിഭാഗങ്ങളിലേക്കും പ്ലാനിങ് നടത്തേണ്ടതായ, ആസൂത്രണം നടത്തേണ്ടതായ പ്രക്രിയയിലൊക്കെ വരുമ്പോഴത്തേക്കും ഡേറ്റ ഇല്ലെങ്കിൽ അവർ വെറുതെ ഒരു മനസ്സിൽ തോന്നുന്ന ചില അലൊക്കേഷൻസ് ആയിരിക്കും, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ ഡേറ്റ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇന്നിപ്പോ ഡേറ്റയ്ക്ക് പ്രാധാന്യമുണ്ട്, ഡേറ്റയിൽ വിശ്വാസമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ സാവധാനം സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീടുകളിൽ പോലെ വീട്ടമ്മമാരും ഒക്കെ ഡേറ്റകളിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവര് ഇതൊക്കെ കണക്ക് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകും. ഏറ്റവും ചുരുക്കി ഏറ്റവും ചെറുത് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുമ്പോ തൊട്ടേ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്ന അമ്മയ്ക്ക് ഞാൻ പറയുന്നത് അവരൊരു നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധയാണ്.
1: അതെ, സർട്ടിഫൈഡ് അല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധയാണെന്ന് അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അതെ, രാവിലെ കഞ്ഞി വെന്തോ നോക്കുന്നത് മുതൽ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഫോൺ നോക്കുന്നത് വരെയും സ്റ്റാറ്റിസ്റ്റിക്സിലാണെന്നാണ് പറയപ്പെടുന്നത്.
0: അതിപ്പോ അമ്മമാരും നമ്മുടെ അപ്പന്മാരും ഒക്കെ നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ധരിക്കുക. കാരണം നമ്മുടെ കൃഷിക്കാരായ പാവപ്പെട്ട അപ്പന്മാര് അവരാണ് ഏറ്റവും നല്ല കാലാവസ്ഥ വിദഗ്ധന്മാര്. കാരണം അവർക്ക് കാലാവസ്ഥ കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു 10-50 വയസ്സൊക്കെ ആയ ഒരു പിതാവിന് തീർച്ചയായിട്ടും ഇന്ന് മഴ പെയ്യുമോ, എപ്പോ മഴ പെയ്യുന്നു, എന്തുമാത്രം പെയ്യുന്നു, ഒരു അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി പറയും. അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസത്തെ കാലാവസ്ഥയിൽ നിന്നും അവർക്കത് പറയാൻ സാധിക്കും.
1: ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഡാറ്റേനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സ്, AI, ML, അതായത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ വളരെ പോപ്പുലർ ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാലേ നമ്മൾക്ക് ഇതൊക്കെ ഒന്നും കൂടെ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇതിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് നമ്മൾക്ക്?
0: അതിപ്പോ ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സും മാറിക്കൊണ്ടിരിക്കുക, പറയാതിരിക്കാൻ പറ്റിയല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇന്നിപ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾക്കൊക്കെ ഈ ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ് ഒക്കെ ഞങ്ങളും പുതിയ സിലബസുകളുടെ പാഠ്യപദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിന്റെ പ്രധാന ഭാഗമായിട്ട് വരുന്ന പൈതൺ പ്രോഗ്രാമിംഗ്, അതുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും മെഷീൻ ലേണിംഗിലേക്കും ഒക്കെ എത്താൻ സാധിക്കും. പൈതൺ പ്രോഗ്രാമിംഗ് നന്നായിട്ട് നമ്മളിപ്പോ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. പലയിടത്ത് വാർ പ്രോഗ്രാമിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ 1959 പാലാ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങുമ്പോ 2 കോളേജുകളുള്ളൂ. ഇന്നിപ്പോ കേരളത്തിൽ തീർച്ചയായിട്ടും 60-ലധികം കോളേജുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് MSc കോഴ്സുകളുണ്ട്. നിസ്സാരമായ കാര്യമല്ല. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി കോഴ്സുകളും ഏതാണ്ട് 60-ലധികം കോളേജുകളിലുണ്ട്. അങ്ങനെ വന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ രംഗത്തേക്ക്, ഡാറ്റ അനലിറ്റിക്സിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതൊരു കാലഘട്ടം ഉണ്ടാകും തീർച്ചയായിട്ടും. രണ്ടിലും ഒരേ രീതിയിലാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസും പിന്നെ ഇൻഡസ്ട്രീസ്, നമ്മള് ഇതിന് മറ്റൊരു കാരണം ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ അല്ല വേണ്ടത്. അവർക്ക് കോടിക്കണക്കിന് ഡേറ്റയാണ് അവരുടെ കയ്യിലുള്ളത്. അവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ലോൺ കൊടുക്കുന്നതാണ്, അവർക്ക് ട്രെൻഡുകൾ അനാലിസിസ് വേണം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയാണ്. അതൊരു കാലാവസ്ഥയിലേക്കൊക്കെ പോയ പഴയകാലത്തിൽ നിന്ന് മാറിപ്പോയി. അവർക്ക് ഇങ്ങനെയുള്ളതായ 100 വർഷങ്ങളിലെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവഹിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇന്ന സമയത്ത് കൊടുങ്കാറ്റുണ്ടാവും, ഇന്ന സമയത്ത് ഇത്ര സെന്റിമീറ്റർ മഴയുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രവചനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മെഷീൻ ലേണിംഗും ഡാറ്റ അനലിറ്റിക്സും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അവയുടെ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ സ്റ്റാറ്റിസ്റ്റിക്സ്

0: നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് കുറച്ചുകൂടി ഡീപ്പറായിട്ട് പഠിക്കുന്നതിന്റെ ഉദ്ദേശം, എങ്കിൽ മാത്രമേ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു അക്കാഡമിക് വിഷയം എന്ന നിലയിൽ അത് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഇക്കണോമിക്സിന്റെയും കൊമേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും മറ്റ് വിഷയങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട്, എഞ്ചിനീയറിംഗിന്റെ ഒക്കെ വിഷയങ്ങളുടെ ഭാഗമായിട്ട് മറ്റ് പേരുകളിൽ മെഡിക്കൽ കോളേജുകളിൽ അവർ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഇതേ വിഷയം തന്നെ മറ്റ് പേരുകളിൽ ഇവരെല്ലാം പഠിക്കുന്നുണ്ട്.
1: അതെ അതെ, ഈ പ്യുവർ സ്റ്റാറ്റിയിലേക്ക് ആരും അങ്ങനെ ഒരു വരവില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു ടെൻഷനേ ഉള്ളൂ. നമ്മളിത് ഓൾറെഡി നമ്മൾ മറ്റ് പേരുകളിലൊക്കെ ഇത് ലേൺ ചെയ്യുന്നുണ്ടെന്നല്ലേ?
0: ഉണ്ട്. അല്ല, നമ്മുടെ പല ഡോക്ടർമാർക്ക് നന്നായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. മെഡിക്കൽ കോളേജുകളിലുള്ള ഡോക്ടർമാർക്ക് നന്നായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗത്തെ പറ്റി അറിയാം. ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എപ്പിഡെമോളജി ഇങ്ങനെയൊക്കെ പറഞ്ഞ അതുപോലെ പോപ്പുലേഷൻ സ്റ്റഡീസ്, ഡെമോഗ്രഫി ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ വരുന്ന വിഷയങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് പോപ്പുലാരിറ്റി കിട്ടുക, അതാണ് കമ്പ്യൂട്ടർ സയൻസിനൊക്കെ കിട്ടിയ. കമ്പ്യൂട്ടർ സയൻസും ആദ്യകാലങ്ങളിൽ നിന്ന് മാറി ഇന്നിപ്പോ വന്ന് വന്ന് അതിന് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയിരിക്കുന്നതിന് കാരണം അത് കൂടുതൽ പ്രയോജനകരമാണ്, പെട്ടെന്ന് ഉപയോഗിക്കാം. അതേസമയം മാത്തമാറ്റിക്സ് അങ്ങനെ ഒരു പെട്ടെന്ന് ഡയറക്റ്റ് അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല.
1: അതെ, ശരിയാണ്.
0: ഡയറക്റ്റ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനം ഇല്ലാതെ നോക്കി മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റുമോ?
1: ഇല്ല, ഒരിക്കലും.
0: ഇപ്പൊ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല മതി ഒരു എഞ്ചിനീയർക്ക്.
1: അതെ,
0: അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടതായ വിദ്യാഭ്യാസം കൊടുത്താലേ പറ്റുള്ളൂ. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാത്തമാറ്റിക്സിന്റെയും ഒക്കെ കാര്യത്തിൽ തുടങ്ങുക, അത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോ അവിടെ അതിന്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കടുപ്പം സാധാരണ തോന്നാറുണ്ട്. പക്ഷെ അതുപോലും ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പൊ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആക്കും നമ്മൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ, അതിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും ഔട്ട്കംസിലേക്ക് പ്രാധാന്യം വന്നു. പണ്ടൊക്കെ ഞങ്ങൾ തിയറംസും പ്രൂഫുകളും ചോദിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ പരമാവധി ഒരു തിയറം സ്റ്റേറ്റ്മെന്റും അത് വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാന് ഡേറ്റകൾ കൊടുത്തിട്ട് ആ ഡേറ്റ എങ്ങനെ അപഗ്രഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ ഒക്കെയുള്ള ചില ടെക്നിക്സുകളും കൂടി നമ്മൾ ചേർന്ന് ആ ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു.
1: ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്? ഇപ്പൊ പൊതുവേ നമ്മൾ ഇപ്പം ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് അല്ലെങ്കിൽ പ്യുവർ സ്റ്റാറ്റി ഒക്കെ ആണല്ലോ പൊതുവേ ഇപ്പം കുട്ടികൾ പഠിച്ചു വരുന്നത്, ഇപ്പം ഫൈനൽ ഇയർ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും?
0: നമുക്ക് ഇന്ത്യയില് വിദേശ രാജ്യങ്ങളിലും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെയധികം ഉണ്ട്. അപ്പൊ ഇന്ത്യയില് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സാകുന്ന കുട്ടികൾക്ക് ഔദ്യോഗിക തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കുള്ള സെലക്ഷനാണ്. ഏതാണ്ട് ഓരോ വർഷവും 60-70 പേരെ വീതം ദേശീയ തലത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് UPSCയുടെ പരീക്ഷ പോലെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ രംഗമാണ്. പിന്നെ ഇപ്പോഴത്തേക്ക് അടുത്ത കാലത്ത് കാണുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവർക്ക് ക്ലിനിക്കൽ ട്രയൽസ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തണം, അവയും അവിടെയും ഡാറ്റ അനാലിസിസും ഡാറ്റ കളക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ പല പേരുകളിൽ ക്ലിനിക്കൽ ട്രയൽസ്, ഡാറ്റ അനാലിസ്റ്റ്, ഡാറ്റ എഞ്ചിനീയർ ഇങ്ങനെയൊക്കെയുള്ളതായ തരത്തിൽ, പ്രോഗ്രാമർ ഇങ്ങനെയൊക്കെ തരത്തിലേക്ക് എടുക്കുന്നത് എല്ലാവരും ഡാറ്റ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏറ്റവും അധികമായിട്ട് നമുക്ക് സമൂഹത്തിൽ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല. വില്ലേജ് ഓഫീസുകൾ ഓരോ ബ്ലോക്കുകളിലും ഓരോ താലൂക്കുകളിലും ഈ കേരളത്തിൽ പോലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളുണ്ട്. അങ്ങനെ 5000-ൽ ഉദ്യോഗസ്ഥർ നമ്മുടെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയത്തില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. എന്തുമാത്രം ഡേറ്റകൾ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസുകൾ വഴി ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഓഫീസുകളുണ്ട്, MOSPI മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, NSSO എന്ന് പറയുന്ന തരത്തിലുള്ളതായ ഡേറ്റകൾ സർവേകൾ നടത്തുന്നതിന് വേണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വഴി എല്ലാ സംസ്ഥാനങ്ങളുണ്ട് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകൾ, പ്ലാനിംഗ് ബോർഡിന്റെ കീഴിലും ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ റബ്ബർ ബോർഡ് ഇങ്ങനെയുള്ളതായ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്, അവരൊക്കെ അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജുകളുണ്ട്. പണ്ടൊക്കെ വെല്ലൂർ മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ MD കോഴ്സിന്റെ ഭാഗമായിരുന്നു. MD സ്പെഷ്യലൈസേഷൻ ആണ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നേഴ്സിംഗിന് പഠിക്കുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, എം എസ് സി നഴ്സിംഗിന് നന്നായിട്ട് എഡ്യൂക്കേഷണൽ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോമെട്രി, എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പിന്നെ

0: കാലാവസ്ഥാ ഗവേഷണത്തില് നമ്മുടെ മെട്രോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിഷ്യൻസിനെ വളരെയധികമായിട്ട് നിയമിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് വന്നിരുന്ന ഫിനാൻഷ്യൽ മോഡലിംഗ്, ഫൈനാൻഷ്യൽ മാത്തമാറ്റിക്സ്, ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലകളില്, ഷെയർ മാർക്കറ്റുകളില്, ഓപ്ഷൻ പ്രൈസിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനെയുള്ള മേഖലകളിൽ അടുത്ത കാലത്ത് ഈ ഇലക്ഷൻ പ്രഡിക്ഷൻ പോലും അത് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. അത് നേരത്തെ കൊടുത്തിരുന്ന ഒരാളാണ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ 5 വർഷമായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാനായിരുന്ന രാജീവ് കരണ്ടക്കർ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ഡിഗ്രി എടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ഗവേഷണം നടത്തിയത്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ആയിരുന്നു, ഡൽഹിയിൽ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം പലരംഗങ്ങളിൽ ഈ കേരള ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തുന്നതിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ഞാൻ ഒരാളുടെ കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി, ഡോക്ടർ സി ആർ റാവു. ഞാൻ പറഞ്ഞു വരുമ്പോ സി ആർ റാവു സ്റ്റാറ്റിസ്റ്റിക്സിലാണ് MSc പാസ്സായത്, 1st rank 1940 തുടക്കത്തിൽ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യൻ പട്ടാളത്തിൽ ഒരു ജോലിക്ക് വേണ്ടി പോയപ്പോൾ കിട്ടിയില്ല. അദ്ദേഹം ആശ്രയത്തിനായിട്ട് ചെന്നത് ഒരു തമിഴ്നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ പ്രൊഫസർ പി സി മൗലനോബിസിന്റെ അടുത്തേക്ക് നയിക്കുകയാണ്. പ്രൊഫസർ പി സി മൗലനോബിസിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നു, തനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിൽ ചേരാം. അങ്ങനെയാണെങ്കിൽ നല്ല ജോലി കിട്ടുമെന്ന്. അങ്ങനെ സി ആർ റാവു 1940 ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ കരിയർ പ്രോഗ്രാമെന്നോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമെന്നോ ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ചേർന്നു. അപ്പൊ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മൗലനോബിസ് ഇതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി വേണ്ടി തീരുമാനത്തിൽ എത്തിയിരുന്ന ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി അവിടെ MA സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം തുടങ്ങാൻ. MA സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം തുടങ്ങുമ്പോ ഈ മൗലനോബിസിനോട് പറഞ്ഞു, താൻ MA സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇവിടെ തുടങ്ങും, അതിന് ചേർന്നോ, തീർച്ചയായിട്ടും എനിക്ക് വളരെ മികച്ച നിലയിൽ എത്താൻ സാധിക്കുന്നു. അപ്പൊ ആ MA സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സിന് മൗലനോബിസും ഒക്കെ ചേരുകയുണ്ടായി. മൗലനോബിസ് ചേർന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിലെ 2nd year അവിടെ പ്രോജക്ട് വർക്കാണ്. പ്രോജക്ട് വർക്കിന് വിട്ടത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സ്റ്റാറ്റിസ്റ്റിഷ്യൻസിന്റെ ആർ എ ഫിഷറിന്റെയും കാൾ പിയേഴ്സിന്റെയും കീഴില് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്കാണ്. അവിടെ പോയി അദ്ദേഹം ചെയ്ത MSc പ്രോജക്ട് പോലും, നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MA, അന്നത്തെ കാലത്ത് MA എന്നാണ് വിളിക്കുന്നത്, ആ MAയുടെ പ്രോജക്ട് പോലും ഒരു PhD തീസിസിന് തുല്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ പറ്റി മൗലനോബിസ് പറയുന്നത് അല്ല, സി ആർ റാവു പറയുന്നത്, എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി, എന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായി ഐ വാസ് ഫീഡിങ് റാറ്റ്സ് ആൻഡ് റാബിറ്റ്സ്, ഐ വാസ് സ്പെൻഡിങ് മൈ ടൈം ഓൾവേസ് വിത്ത് ദം, taking data on their activities, their weight, their length, their sleeping time, all those things. ഇങ്ങനെ ഓരോരോ ഫുഡുകൾ കൊടുക്കുമ്പോൾ അവർ എത്രമാത്രം ആക്റ്റീവ് ആകുന്നു, എത്ര സമയം ഉറങ്ങുന്നു, അവരുടെ വളർച്ച എന്ത് മാത്രമുണ്ട്, അവരുടെ വെയിറ്റിൽ വരുന്ന കൂടുതൽ കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡാറ്റ കളക്ട് ചെയ്യുമായിരുന്നു എന്നാണ് സി ആർ റാവു പറയുന്നത്. എൻ്റെ ആദ്യത്തെ 3 വർഷവും അതിലായിരുന്നു ഞാൻ വ്യാപൃതനായിരുന്നു എന്നാണ് ഞാനിത് പറഞ്ഞു വന്നത്. ആ കാലത്തൊക്കെ ഡേറ്റയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു, ഈ ഡേറ്റ അനാലിസിസ് വഴിയാണ് അവരൊക്കെ. അങ്ങനെയാണ് മൗലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായതും അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെയിനിങ് സ്ഥാപനമായിട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1940 or 50s എത്തിയപ്പോഴത്തേക്കും വളർന്നുവലുതായത്. അങ്ങനെ ഒരു കാലം ഉണ്ടായത്. അതൊക്കെ മാറി നമുക്ക് കുറച്ചുകൂടി ഇന്നിപ്പോ AIയിലേക്കൊക്കെ വന്ന് എന്ന് മാത്രമേ ഉള്ളൂ.
1: ഇപ്പൊ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഡേറ്റനെ കുറിച്ച് സർ പറഞ്ഞു, അപ്പൊ അതിനെ കുറിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് നമ്മളിങ്ങനെ ആടുകളിലൊക്കെ കാണാം, ഇത്ര ഈ ഒരു സർവേ പ്രകാരം ഇത്ര ശതമാനം ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോസ്മെറ്റിക്കറ്റ് ആണെങ്കിൽ നമ്മളുടെ സർവേ പ്രകാരം ഇത്ര ശതമാനം ആൾക്കാർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു സർവേ കണക്കുകളൊക്കെ വെറുതെ അങ്ങ് പുറത്തു വിടാറുണ്ട്. ശരിക്കും ഒരു ഒരു സാധാരണ വ്യക്തിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുവാണെങ്കിൽ അയാൾക്ക് ചോദിക്കാൻ പറ്റില്ലേ ഏത് സർവേ പ്രകാരം എത്ര, ഏത് സർവേ ആണ്, ആരാണ് ഇത് ചെയ്തത്? ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരാൾ ചോദിക്കണമെങ്കിൽ അയാൾക്ക് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചോ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട്, ഒരു ഒരുപാട് ത്രെട്ടുകൾ നടക്കുന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരിജ്ഞാനം ആവശ്യമാണ് എന്ന് സാറിന് തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഇന്റർനാഷണൽ തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് യുഎൻഒയും ഒക്കെ ചേർന്ന് നടക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകൾ, നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തൊട്ടേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതായ ഡേറ്റകൾ കളക്ട് ചെയ്യാനും ഡേറ്റകൾ അപഗ്രഥനം ചെയ്യാനും, ഡേറ്റ അപഗ്രഥനം എന്ന് പറയുന്നത് വലിയ പ്രോഗ്രാം ഒന്നും ഉപയോഗിച്ചാൽ നമ്മുടെ ചാർട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ളതായ

0: പ്രോജക്റ്റ് അവന്റെ പ്ലസ് ടുവിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവന്റെ ഡിഗ്രി പഠനത്തിന്റെ ഭാഗമായിട്ടോ, ഈവൻ സ്കൂൾ തലത്തിൽ പോലെയൊക്കെ പ്രോജക്റ്റുകളുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ നിർബന്ധം ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് ചെയ്യും. അവനവിടെ ആ വില നിലവാരത്തെ പറ്റിയുള്ളതായ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് കടകളിൽ പോയി ഡേറ്റ അവൻ കളക്ട് ചെയ്യുന്നു. അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളുടെ അളവിനെ പറ്റി, എത്ര കിലോ അരി ഉപയോഗിക്കുന്നുണ്ട്, എത്ര കിലോ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളെ പറ്റി അവനൊരു 10 വീടുകളിൽ, അവന്റെ വീടിന് ചുറ്റുമുള്ളതായ 10-50 വീടുകളിൽ കയറി ഇറങ്ങി ഡേറ്റ കളക്ട് ചെയ്യുമെങ്കിൽ, ഇനി ഏറ്റവും മിനിമം അവന്റെ വീട്ടിൽ എത്ര രൂപ ഒരു ദിവസം ചെലവാകുന്നുണ്ടെങ്കിൽ, ഒരു മാസത്തെ ചെലവ് എത്ര രൂപയാണെന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് അറിയാമോ? ഇന്നത്തെ കുട്ടികൾക്ക് അതിനെ പറ്റി അറിയത്തുണ്ടാകില്ല. അതാണ് അതൊക്കെ ചെയ്യാമെങ്കിൽ അവന്റെ മാതാപിതാക്കന്മാരോട് ഇങ്ങനെയുള്ളതായ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കി അവര് അതിനെപ്പറ്റി ഒരു അപഗ്രഥനം നടത്താൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്കിത് മാറ്റും. കാരണം നമുക്കറിയാം ഈ ഇലക്ഷൻ കാലത്തൊക്കെ എന്തുമാത്രം ഡേറ്റകളാണ് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ കൂടെ, നമ്മുടെ ഇതിൽ കൂടെ, സോഷ്യൽ മീഡിയകളിൽ കൂടെ വന്ന ഇന്ന വാർത്തയായിരിക്കും, ഇത്ര 10% അത്ര 10%, അതൊക്കെ പാർട്ടികൾ നേരിട്ട് പൈസ കൊടുത്ത് പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെയാ, അവര് പെയ്ഡ് സർവേകളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളതായ ഡേറ്റകളും ഈ പറഞ്ഞ PR വർക്കുകൾ വഴിയും ഒക്കെ ഈ സാങ്കേതിക വിദ്യകൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ, ഇതിപ്പോ ഇന്ത്യയിലെ മാത്രം കാര്യമല്ല, അമേരിക്കയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, മറ്റു രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ ബോഗസ് ഡേറ്റ വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ മനുഷ്യ മനസ്സുകളെ നമ്മൾ കീഴടക്കുക, മനുഷ്യന്റെ ബ്രെയിനൊക്കെ അങ്ങ് ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ അങ്ങ് ചിന്തിപ്പിക്കുക. എന്നും ഇങ്ങനെയുള്ള ഡേറ്റകൾ, ഇങ്ങനെ വിവരങ്ങൾ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡേറ്റയെ മനുഷ്യന് വിശ്വാസമായ ഒരു കാലഘട്ടമാണ്.
1: അതെ അതെ, തീർച്ചയായും അങ്ങനെ തന്നെ.
0: അത് ഫോൾസ് ഡേറ്റ ആണോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മനോഭാവം വേണ്ടത്ര നമ്മുടെ സമൂഹത്തിലില്ല. ഇതൊരു മാസീവായ മൂവ്മെന്റ് പോലെയാണ്. അങ്ങനെ അങ്ങ് വരുമ്പോഴത്തേക്കും പിന്നെ അവരങ്ങനെ അടിമകളാകുക.
1: ശരിക്കും നമ്മൾ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കണം. അതായത് ഇങ്ങനെയുള്ള സർവേകൾ ചുമ്മാ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ഉള്ള കാര്യമല്ല, അതിനൊരു കൃത്യമായ ഒഫീഷ്യൽ പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ തയ്യാറാകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപന നിലയിൽ എന്റെ അഭിപ്രായം, ഇവിടെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്താലേ ഗവൺമെന്റ് അംഗീകരിക്കുകയുള്ളൂ. ഡേറ്റ അനാലിസിസ് നല്ല ലൈസൻസ് ഉള്ള വിശ്വസ്തരായ സ്റ്റാറ്റിസ്റ്റിഷ്യന്മാര്, സ്റ്റാറ്റിസ്റ്റിക്സിലും അധ്യാപകർ ചിലരുണ്ട്, ഡേറ്റ ഒക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും വളച്ചുകെട്ടി അനാലിസൈസ് ചെയ്ത് കൊടുക്കുന്നവര് അവര് പോരാ. അതാ പറഞ്ഞത്, അതുകൊണ്ട് അതാ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരും കുറച്ചുകൂടി ഹോണസ്റ്റ് ആകണം. ഒരിക്കലും ഒരു ഡേറ്റയെ വളച്ചുകെട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ബോഗസായ ഒരു ഡേറ്റ ചേർക്കാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിച്ചിട്ടില്ല. പലപ്പോഴും ചില ഗവേഷകർക്കൊക്കെ എനിക്ക് ഇന്ന റിസൾട്ടാ കിട്ടേണ്ടത് അതിനനുസരിച്ചെന്നും പറഞ്ഞോണ്ട് അവർ വരുന്നത്
1: പോലും
0: ആ ഒരു തരത്തിലാണ്. അവർക്ക് റിസൾട്ട് പോലും അവർ തീരുമാനിച്ചാ വരുന്നത്, അതിനനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഈ ഡാറ്റ അനാലിസിസ് ഒക്കെ നടത്തി കൊടുക്കുന്ന ചിലരുണ്ട്. ഇങ്ങനെ ഇപ്പൊ എല്ലാത്തിനും ഇങ്ങനെ കമ്പനികളും ഒക്കെ വന്നുകൊണ്ട് ഒരു പ്രശ്നമാണത്. കാരണം അവർക്ക് പൈസ കിട്ടുക എന്നുള്ളതല്ലാതെ വേറെ ഉദ്ദേശമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 1-2 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഡാറ്റ ഇവര് മേടിച്ച് കയ്യിൽ പിടിച്ച് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് അതിന് 50,000, 1,00,000 ഒക്കെ രൂപ ഇപ്പൊ ഡേറ്റ അനാലിസിസിന് വേണ്ടി ചെയ്യുന്ന ബിഗ് ഡേറ്റ ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസമോ ഒക്കെ കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന വർക്കുകൾക്ക് ദിവസങ്ങളോളം താമസിപ്പിച്ച് അതിന്റെ റേറ്റ് കൂട്ടുകയാണ് ഞാൻ. അതിനൊക്കെ ഞാൻ പറഞ്ഞു, അവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ കൂട്ടുള്ളതായ നല്ല പ്രൊഫഷണൽ ആയ രീതിയിലുള്ളതായ ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടി ട്രെയിനിങ് കിട്ടി, അല്ലെങ്കിൽ അതിന് നല്ല ടെസ്റ്റുകള് UGC ടെസ്റ്റ് അധ്യാപകർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കൺസൾട്ടൻസി നടത്തുന്നതിനുള്ളതായ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ഉള്ളതായ നല്ല ടെസ്റ്റുകള് നമുക്ക് അങ്ങനെയുള്ള ഒരു സംവിധാനം ഈ അക്ച്വറിയൽ സൊസൈറ്റിക്കുണ്ട്. അക്ച്വറിയൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, നമ്മള് അക്ച്വറീസ് എന്ന് പറഞ്ഞ ഈ ഇൻഷുറൻസിനൊക്കെ വേണ്ടി അവരുടെ ഫെലോസ് ഒക്കെ ആണെങ്കിൽ അവരുടെ പരീക്ഷ എഴുതിയാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ളതായ ഒരു ബോഡി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെ കേന്ദ്ര നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനോ ഒക്കെ ചെയ്ത് ലൈസൻസ് കൊടുത്ത് അവരുടെ സർട്ടിഫിക്കേഷൻ എങ്കിലും കിട്ടണം എന്നുള്ളത് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് ഈ ഡേറ്റയുടെ ക്വാളിറ്റി, ഈ അനാലിസ്റ്റിന്റെ ക്വാളിറ്റി, നിഗമനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പാക്കാൻ സാധിക്കും.
1: അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ശരിയായ വാർത്തകളും ശരിയായ വിവരങ്ങളും അല്ലെങ്കിൽ തെറ്റായ വാർത്തകളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു മിറർ പോലെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അതെ, നമ്മൾ ഇപ്പൊ എവിടെയാണ്, നാളെ എവിടെ ആകണം, ഇന്നലെ എവിടെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഒരു

0: അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് തരുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയല്ലേ?
1: അപ്പൊ
0: ചുരുക്കി പറഞ്ഞാൽ നമ്മള് കാണുന്ന ഓരോ ഗ്രാഫിന്റെ പുറകിലും ഒരു ജീവിതം ഉണ്ട്, ഓരോ കണക്കിന് പുറകിലും ഒരു മനുഷ്യ ജീവനുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും അല്ലെ?
1: അതൊരു ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡന്റ് ഒരു ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ മനസ്സിലാക്കുക, അത് വെറുതെ ഒരു ചുമ്മാ തെറ്റ് പറ്റരുത്. ഞാന് ബയോസ്റ്റാറ്റിസ്റ്റ് കോഴ്സിന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ പോയി ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്നു, അതിന്റെ ഡേറ്റ അനലൈസ് ചെയ്യുന്നു, മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ബയോസ്റ്റാറ്റിസ്റ്റിയൻസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ഡേറ്റ അനാലിസിസ് നടത്തുമ്പോൾ ആ തുടക്കം തൊട്ട് നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ കളിക്കുന്നത് മനുഷ്യ ജീവനുമായിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോ ഒക്കെ ഇരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരായിരുന്ന വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലും വെറും ഫയലല്ല, ഓരോ മനുഷ്യന്റെയും പ്രശ്നങ്ങളാണ്, ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങളാണ്, അതിൻ്റെ അകത്തുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അത് ജീവനുള്ളതാണ്. വെറുതെ നമ്മൾ മരിച്ചു കിടക്കുന്ന ഡേറ്റകളല്ല എന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും വേണം. ജീവനുള്ള മനുഷ്യന്റെ ജീവനുള്ള വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടെയും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയും ചെയ്യേണ്ടതാണ്.
0: അത് ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ടത് ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ നമ്മളുടെ ജീവിതം ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒന്നായിട്ട് മാറ്റണം.
1: അതിനെപ്പറ്റി സി ആർ റാവു പറഞ്ഞത്, സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സ്വന്തം പ്രശ്നങ്ങളല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ്യൻ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഗവേഷകൻ അവന്റെ പ്രശ്നത്തിന് വേണ്ടിയല്ല, അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടറുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, പ്ലാനിംഗ് വിദഗ്ധരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെയുള്ളതായ ഒരു ഗവേഷണം, അങ്ങനെയുള്ളതായ ഒരു പഠന വിഷയമാണ് അവൻ ചെയ്യുന്നത്. അവന്റെ വിഷയം എന്ന് പറയുന്നത് അവനായിട്ട് ഒരു അസ്തിത്വമില്ല, അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ള വിഷയങ്ങളെ, മറ്റുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതായ പുതിയ പുതിയ ടെക്നിക്കുകളെ, അല്ലെങ്കിൽ ഉള്ള ടെക്നിക്കുകളെ അതിനെ ബുദ്ധിപൂർവമായിട്ട് വിവേക വൈസ് ഡിസിഷൻസിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രക്രിയയാണ് ആ ഒരു ഉത്തരവാദിത്വ ബോധം. ഞാനതാണ് ആദ്യം പറഞ്ഞത്, നമുക്ക് റെസ്പോൺസിബിൾ ആകണം. ഏത് കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ അത് നമുക്കൊരു ഉത്തരവാദിത്വ ബോധത്തോടെ, ഞാൻ ചെയ്യുന്നതിനെ പറ്റി എനിക്കൊരു ഗൗരവം ഉണ്ടായിരിക്കണം.
0: അതെ, തീർച്ചയായും. സാർ, വളരെ മനോഹരമായിട്ടും ലളിതമായിട്ടും സാറിന്റെ അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയം മാത്രമല്ല, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല റിസർച്ചർ, ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന നിലയിലും സാറിന്റെ ജീവിതം ഞങ്ങൾക്ക് ഭയങ്കര പ്രയോജനകരമാണ്, പ്രചോദനകരമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ കെ കെ ജോസ് സാർ ആയിരുന്നു. ഇതുപോലെയുള്ള കൂടുതൽ സംഭാഷണങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് സാർ.
1: താങ്ക് യു, താങ്ക് യു.
2: ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ ഭാഗമായി എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായി ചേർന്ന് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി കണക്കുകൾ കഥ പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ കെ കെ ജോസുമായി സെയിന്റ് തെരേസസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപിക ആർദ്ര ഷാജി നടത്തിയ ഫോണിൻ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങള് ചന്തകള് പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.